ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 5, കൊല്ലവർഷം 1202 കന്നി 11, 2026 സെപ്റ്റംബർ 27 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ.
1: പതിവ് പോലെ സായാഹ്ന നടത്തത്തിനിറങ്ങിയതായിരുന്നു. നിരത്ത് മുറിച്ചു കടക്കേണ്ട സ്ഥലം വന്നു. രണ്ടു ദിശകളിലേക്ക് നോക്കി. വാഹനങ്ങളൊന്നും വരുന്നില്ല. നിരത്ത് മുറിച്ചു നടന്നു, അല്പം വേഗത്തിൽ തന്നെ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഏതോ വാഹനത്തിൽ നിന്നും ചോർന്ന വീണ ലൂബ്രിക്കന്റ് റോഡിൽ പരന്നു കിടന്നിരുന്നു. കാൽ വഴുതി നിരത്തിന്റെ ഒത്ത നടുക്ക് വീണു. വീഴ്ച കണ്ട് ഇരുദിശയിലേക്കുമുള്ള വാഹനങ്ങൾ നിർത്തി. എല്ലാവരും ദൈന്യതയോടെ നോക്കി. വാഹന നിരകളിൽ മുൻപിൽ നിർത്തിയിരുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ആൾ ഒരു അയൽപക്കക്കാരനായിരുന്നു. എന്നും കാണും, ചിരിക്കും, ചിലപ്പോൾ കുശലം പറയും. അയാളും ദൈന്യതയോടെ നോക്കിയിരുന്നതേയുള്ളൂ. നിരത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പാടുപെടുകയായിരുന്നു. ആരെങ്കിലും ഒരു കൈ തന്നാൽ എഴുന്നേൽക്കാമായിരുന്നു, പക്ഷേ ആരും തന്നില്ല. അപരിചിതർ തരാത്തതിൽ അതിശയം തോന്നിയില്ല. അയൽപക്കത്തെ പരിചിതൻ തരാത്തതിൽ അതിയായ വിഷമം തോന്നി. ഒരുവിധം എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി. ശരീരത്തിനേക്കാൾ നീറ്റം മനസ്സിനായിരുന്നു. ഒരത്യാഹിതം സംഭവിച്ചപ്പോൾ പരിചിതൻ സഹായത്തിനെത്തിയില്ലല്ലോ എന്ന നീറ്റൽ. അന്ന് ജീവിതത്തിൽ ഒരു പുതിയ പാഠം പഠിച്ചു. വെളുക്കെ ചിരിക്കുന്നവരെല്ലാം വേണ്ടപ്പെട്ടവരാണ് എന്ന് കരുതരുത് എന്ന പാഠം. നമുക്കൊക്കെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇവരിൽ പലരും ഉറ്റ സുഹൃത്തുക്കളാണ് എന്ന് കരുതുന്നത് മഠത്തരമാണ്. ചിലർ വെറുതെ വെളുക്കെ ചിരിക്കുന്നവരും നേരം പോകാൻ നമ്മോട് കുശലം പറയുന്നവരുമായിരിക്കും. ചുരുക്കം ചിലർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും. ഈ ആത്മാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരിച്ചറിയും? നെല്ലും പതിരും വെവ്വേറെയാക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഉണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം. നല്ല സുഹൃത്തുക്കളെ വെറും ഹലോ ഹലോ എന്ന് പറഞ്ഞ് കടന്നു പോകുന്നവരിൽ നിന്നും തിരിച്ചറിയാൻ അവർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ശ്രദ്ധിക്കൂ. 1. ആത്മാർത്ഥതയുള്ള സുഹൃത്ത് നമ്മുടെ ഉന്നമനത്തിലും ഭാഗ്യത്തിലും അസൂയയില്ലാതെ സന്തോഷിക്കും. ഒരാളുടെ മനസ്സിൽ അസൂയയുണ്ടോ എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. അയാൾ പറയുന്ന വാക്കുകളും അയാളുടെ ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജും ശ്രദ്ധിച്ചാൽ മതി. അഭിനയിക്കാൻ എത്ര മിടുക്കുള്ള ആളാണെങ്കിലും മനസ്സിലെ യഥാർത്ഥ വികാരം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പുറത്തു ചാടും. രണ്ടു ദമ്പതികളുടെ കാര്യം ഇത്തരണത്തിൽ ഓർമ്മ വരുന്നു. രണ്ടു കൂട്ടർക്കും മക്കളില്ല. അതിൽ 4 പേരും അതീവ ദുഃഖിതരായിരുന്നു താനും. അങ്ങനെയിരിക്കെ ഒരു കൂട്ടർക്ക് ഭാഗ്യം തെളിഞ്ഞു. സ്ത്രീ ഗർഭിണിയായി. ഇതിൽ ആ സ്ത്രീയും ഭർത്താവും ഒട്ടേറെ ആഹ്ലാദിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ആഹ്ലാദത്തിൽ മറ്റേ ദമ്പതികളും പങ്കുചേർന്നു. പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അസൂയയായിരുന്നു. അവർ ഭാഗ്യം തെളിഞ്ഞു കിട്ടിയ ദമ്പതികളെ ഉപദേശിച്ചു തുടങ്ങി. എന്തായിരുന്നുവെന്ന ഉപദേശം? വല്ലാണ്ട വയസ്സായിട്ട് ഗർഭം ധരിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണ്, അതുകൊണ്ട് കുഞ്ഞു വേണ്ടെന്ന് വെക്കുന്നതാണ് ബുദ്ധി എന്ന്. ഉപദേശിച്ച ദമ്പതികൾ ഡോക്ടർമാരൊന്നും ആയിരുന്നില്ല. എന്നിട്ടും അവർ ഈ ഉപദേശത്തിന് മുതിർന്നത് വെറും അസൂയ കൊണ്ട് മാത്രമാണ്. ഇവിടെ 2 ദമ്പതികളും സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളായിരുന്നില്ല. രണ്ടു കൂട്ടർക്കും ഒരേ ദുഃഖം തന്നെയായിരുന്നു, അതുകൊണ്ട് സുഹൃത്തുക്കളായി എന്ന് മാത്രം. യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ദൗർഭാഗ്യങ്ങളിൽ കാപട്യമില്ലാതെ വേദനിക്കും. നമ്മുടെ വേദന കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം അയാൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അയാൾ മുൻകൈ എടുക്കുകയും ചെയ്യും. നമ്മുടെ ദൌർഭാഗ്യത്തിൽ തന്നെക്കൊണ്ടാവും വിധം നമ്മളെ സഹായിക്കാൻ ശ്രമിക്കും. വേണ്ടിവന്നാൽ ത്യാഗങ്ങൾ സഹിക്കും. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, യു കനോട്ട് ചൂസ് യുവർ നെയ്ബേഴ്സ് എന്ന്. ശരിയാണ്, നമ്മുടെ അയൽപക്കക്കാർ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമുക്ക് സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള ആളുകളെ മാത്രം സുഹൃത്തുക്കളായി എടുക്കുക. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്ന് പറയാറുണ്ട്. ശരിയാണ്, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കുകയും അവ നമ്മെ സത്യസന്ധമായി മനസ്സിനെ വേദനിപ്പിക്കാതെ അറിയിക്കുകയും അതേ

0: സമയം തന്നെ നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ പുരുഷ വനിതാ കബഡി ടീമുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ കബഡി ചാമ്പ്യന്മാരെക്കുറിച്ച് അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രോജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ. വെള്ളിമാടുകുന്ന് ജഡിറ്റി ഇസ്ലാം ക്യാമ്പസിൽ ഉച്ചയ്ക്ക് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിരദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിരദിനം ആചരിക്കുന്നത്. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാം MDMA പെരുവയൽ സ്വദേശി ഷംസീറിനെ കസബ പോലീസും കോഴിക്കോട് സിറ്റി ഡാൻസാഫും ചേർന്ന് പിടികൂടി. പാവമണി റോഡിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2-നാണ് പോരാട്ടം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. പി ഭാസ്കരൻ എഴുതിയ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത ആലാപനം ആരോമിൽ വി എസ്. തുടർന്ന് ഉദയഗീതത്തിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം ഓർമ്മച്ചെപ്പ് തുടരും. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മലയാള പരിഭാഷ. 12:00 ഗാനമാലിക. 12:40 പ്രകാശധാര. നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50

ചലച്ചിത്രഗാനങ്ങൾ ഒന്ന് രണ്ടിന് ഈണപ്പൂക്കൂട, രണ്ട് രണ്ടിന് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ഹേ സ്പോൺസേഡ് പരിപാടി, 3:00 തിരിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ഗാനാമൃതം, 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയെ അധികരിച്ച് വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, ഈ വിഷയത്തിൽ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ ഷെയ്ഖ് ചിന്ന മൌലാന സാഹിബ് നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്, 11:55 മുതൽ വിവിധ ഭാരതി റിലേ.

പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7°C, കുറഞ്ഞ താപനില 25.4°C. അറിയിപ്പ് കഴിഞ്ഞു.

ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നിങ്ങളുടെ പ്രഭാതത്തിന് നിറവും സംഗീതവും സന്തോഷവും പകരാൻ പുതുമയാർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം ഉഷമലരി.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പി ഭാസ്കരൻ രചിച്ച കവിത ഓർക്കുക വല്ലപ്പോഴും, പാരായണം ചെയ്യുന്നത് ആരോമൽ ബി എസ്.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പി ഭാസ്കരൻ എഴുതിയ കവിത ഓർക്കുക വല്ലപ്പോഴും, പാരായണം ചെയ്തത് ആരോമൽ ബി എസ്.

0: ഇനി കേൾക്കാം ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ പാസ്റ്റർ ജോൺ വർഗീസ്, തോമസ് മാത്യു എന്നിവർ രചിച്ച ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം എന്ന് തുടങ്ങുന്ന ഗാനം.

0: പാസ്റ്റർ ജോൺ വർഗീസ്, തോമസ് മാത്യു എന്നിവർ രചന നിർവഹിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

നാളെ മുതൽ 3 ദിവസം ബാങ്ക് പണിമുടക്കായതിനാൽ ഇന്ന് പ്രവൃത്തിദിനം. ATM ഉപയോഗിക്കുന്നതിനുള്ള പരിധിയും ചാർജും 3 ദിവസത്തേക്ക് ഒഴിവാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 1 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 11 മലപ്പുറം വേങ്ങരയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പുതിയ നേതൃത്വം. കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണനാണ് സാഹിത്യ അക്കാദമി ചെയർമാൻ. ഗായകൻ ജി വേണുഗോപാൽ സംഗീത നാടക അക്കാദമി ചെയർമാനാകും. നടൻ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. തദ്ദേശ സ്ഥാപനങ്ങളിലെ 38 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ കബഡിയിൽ പുരുഷ വിഭാഗത്തിലും സ്ത്രീ വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് സ്വർണവും ഷൂട്ടിംഗിൽ വനിതാ ടീം വെള്ളിമെഡലും സ്ക്വാഷ് മിക്സഡ് ഡബിൾസിലും വനിതാ 400 മീറ്ററിലും വെങ്കലവും നേടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ഏകദിനം ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ കാര്യവട്ടത്തെ ട്രിവാൻഡ്രം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇനി വാർത്താവലോകനത്തിലേക്ക്.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ചന്ദ്രിക ദിനപത്രം സീനിയർ റിപ്പോർട്ടർ ഫിർദൌസ് കായൽപ്പുറം.
2: മാസപ്പടിക്കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതാണ് പോയ വാരം സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന വാർത്ത. കേരള ഡിജിപിക്ക് ഇഡി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി സർക്കാരിനെതിരെ വലിയ വിമർശനത്തിന് വഴിയൊരുക്കി. ഇതേ തുടർന്ന് വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ പുതിയതായി 650 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കി. ഒക്ടോബർ 1 മുതൽ അടുത്ത മൺസൂൺ വരെയുള്ള നയം രൂപീകരിക്കാൻ വൈദ്യുതി വകുപ്പ് പ്രത്യേക യോഗം ചേർന്നു. താൽക്കാലിക അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പഞ്ചാബ്, തമിഴ്നാട്, കർണാടക തുടങ്ങി മിക്ക സംസ്ഥാനങ്ങളിലും വൈദ്യുതി നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ പുറത്തുനിന്ന് പഴയതുപോലെ വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വൈദ്യുതി വകുപ്പ് വിശദീകരിക്കുന്നു. LDF സർക്കാർ ആരംഭിച്ച ലോക കേരള സഭ പിരിച്ചുവിടാൻ തീരുമാനിച്ച് VD സതീശൻ സർക്കാർ. പകരം പ്രവാസികളുടെ ക്ഷേമത്തിനും പ്രശ്നപരിഹാരത്തിനുമായി പുതിയ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പ്രവാസി പണം നിക്ഷേപമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനായി മുഖ്യമന്ത്രി അധ്യക്ഷനായ പ്രത്യേക ഉപസമിതി രൂപീകരിച്ചു. അർജന്റീനൻ താരം ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT വ്യക്തമാക്കുന്നു. അഴിമതിക്കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാനാണ് തീരുമാനം. അഴിമതിക്കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ നൽകും. ശബരിമലയിൽ ഇനി വെടിവഴിപാട് ഉണ്ടാകില്ല. സന്നിധാനത്ത് വെടിമരുന്ന് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ വിവിധ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് ബോർഡ് തന്ത്രിയോട് അഭിപ്രായം ആരാഞ്ഞു. വെടിവഴിപാട് ശബരിമലയിലെ ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് തന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ജനവാസ മേഖലകളെ പരിസ്ഥിതിലോല പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കരട് പട്ടികയിൽ ഉൾപ്പെട്ട 33 വില്ലേജുകളെ പട്ടികയിൽ നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി. സംസ്ഥാനത്തെ 131 വില്ലേജുകളെ പരിസ്ഥിതിലോല മേഖലയുടെ കരട് പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറങ്ങി 59-ാം ദിവസമാണ് സംസ്ഥാനം ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നുള്ള കത്ത് കേന്ദ്രത്തിന് നൽകിയത്. UDF സർക്കാർ രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു. വയോജനങ്ങൾക്ക് പ്രത്യേക പദ്ധതി നടപ്പിലാക്കാനും വയോജനക്ഷേമം ഉറപ്പുവരുത്താനുമാണ് പുതിയ വകുപ്പിന് രൂപം നൽകിയത്. തിരുവനന്തപുരത്തെ മൃഗശാല നഗരമധ്യത്തിൽ നിന്നും മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ച മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായം പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നു. മൃഗങ്ങളെ പാർപ്പിക്കേണ്ടത് ശാന്തമായ അന്തരീക്ഷത്തിലാണെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ പിന്തുണച്ച് തിരുവനന്തപുരം മേയർ VB രാജേഷ് രംഗത്തെത്തി. എന്നാൽ മ്യൂസിയം കോമ്പൌണ്ടിൽ

പ്രവർത്തിക്കുന്ന മൃഗശാല മാറ്റരുതെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതിനിടെ ഇളമ്പ്രക്കോട് വനമേഖലയ്ക്ക് സമീപം മൃഗശാല സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചു. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായി കവി കൽപ്പറ്റ നാരായണൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നടൻ രവീന്ദ്രൻ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നടൻ പ്രേംകുമാർ, സംഗീത നാടക അക്കാദമി ചെയർമാനായി ഗായകൻ ജി വേണുഗോപാൽ, ചലച്ചിത്ര ക്ഷേമനിധി ബോർഡ് ചെയർമാനായി എം രഞ്ജിത്ത് എന്നിങ്ങനെയാണ് പ്രധാന നിയമനങ്ങൾ. ഒബിസി ക്രീമിലെയർ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്നതിൽ ഇളവ് തേടിയുള്ള കേന്ദ്ര അപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിവച്ചു. മാതാപിതാക്കളുടെ ശമ്പള വരുമാനം മാത്രം അടിസ്ഥാനമാക്കി ക്രീമിലെയർ പദവി നിർണയിക്കരുതെന്ന വിധി മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുന്നത് ഒഴിവാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. വിധി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയാൽ 2012 മുതലുള്ള നിയമനങ്ങളെയും പ്രവേശനങ്ങളെയും ബാധിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. നടപടികൾ പൂർത്തിയാക്കാൻ 2 വർഷം സാവകാശവും കേന്ദ്രം തേടി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയ്ക്ക് പിന്നാലെ സിക്കിമിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. സിക്കിമിലെ ഗ്യാൽഷിംഗ് ജില്ലയിൽ റിംബി ഗ്രാമത്തിലാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായത്. സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വീടുകൾ തകർന്നുവെങ്കിലും ഉരുൾപൊട്ടലിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 10 വർഷത്തിനിടെ രാജ്യത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകളിലും പീഡന കേസുകളിലുമുണ്ടായത് വലിയ വർധന. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കെതിരായ ഇത്തരം കേസുകളിലുണ്ടായ വർധന 4 ഇരട്ടിയാണ്. എന്നാൽ ഇത്തരം കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന നിരക്ക് വളരെ കുറവായി തുടരുന്നെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത്. സമുദ്രാന്തരീക്ഷത്തിലെ കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോ സൂപ്പർ എൽനിനോ ആയി മാറിയിരിക്കുന്നു. ലോക കാലാവസ്ഥാ സംഘടനയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സൌദി അറേബ്യയിലെ നഗരങ്ങളെയും തന്ത്രപ്രധാന എണ്ണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ സൈനിക പിന്തുണയുമായി പാകിസ്ഥാനും തുർക്കിയും. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി 3 രാജ്യങ്ങളുടെയും സൈന്യാധിപന്മാർ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാധ്യമവിലക്കിന് കോടതിയുടെ സ്റ്റേ. CNN, MS നൌ, പൊളിറ്റിക്കോ എന്നീ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വൈറ്റ് ഹൌസിൽ ഏർപ്പെടുത്തിയ വിലക്കിനാണ് സ്റ്റേ. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള അധിക തീരുവ ഒഴിവാക്കാനാകില്ലെന്ന് അമേരിക്ക. തീരുവ സംബന്ധിച്ച പ്രഖ്യാപനം ഭാവിയിൽ ഉണ്ടാകുമെന്ന് അമേരിക്ക സൂചന നൽകി. അധിക തീരുവയ്ക്കെതിരെ ഇന്ത്യ US കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. കൃത്രിമ ബുദ്ധി അഥവാ AI മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി മുൻനിര AI കമ്പനി മേധാവിമാർ. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിനെ അഭിസംബോധന ചെയ്യവെയാണ് ഇത്തരമൊരു ആശങ്ക അവർ പങ്കുവച്ചത്. അന്തോപിക് മേധാവി ഡാരിയോ അമോദി, ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ എന്നിവരാണ് കൌൺസിലിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കിയത്. കലാസാംസ്കാരിക നായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിയുടെ വിയോഗമാണ് പോയ വാരത്തെ ദുഃഖവാർത്ത. കലാസാംസ്കാരിക കൂട്ടായ്മകളുടെ മുൻനിരക്കാരനും ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലൊന്നായ സൂര്യ കൾച്ചറൽ സൊസൈറ്റിയുടെ സ്ഥാപകനുമാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അദ്ദേഹം തുടക്കം കുറിച്ച സൂര്യ ഫെസ്റ്റിവൽ ലോകമെമ്പാടുമുള്ള കലാസ്നേഹികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ജപ്പാനിൽ പുരോഗമിക്കുന്ന 20th ഏഷ്യൻ ഗെയിംസാണ് കായികരംഗത്തെ പ്രധാന സംഭവം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനവുമായി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ മുന്നേറ്റം തുടരുകയാണ്. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഈ ഗെയിംസിലെ തങ്ങളുടെ ആദ്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ കമൽജിത്ത് സുരുജി സഖ്യം ഏഷ്യൻ ഗെയിംസ് റെക്കോർഡോടെ സ്വർണം നേടി. കൂടാതെ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ നേടി. വനിതാ വിഭാഗം കബഡിയിൽ ഇന്ത്യ 3rd സ്വർണം നേടിയതാണ് ഏഷ്യൻ ഗെയിംസിലെ മറ്റൊരു പ്രധാന നേട്ടം. പുരുഷന്മാരുടെ മാരത്തണിൽ ഇന്ത്യൻ താരം സാവൻ ബർവാൽ
വെള്ളി മെഡൽ നേടി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് മാരത്തണിൽ ഇന്ത്യ ഒരു മെഡൽ നേടുന്നത്. ദേശീയ റെക്കോർഡോടെയാണ് സാവൻ ഈ നേട്ടം കൈവരിച്ചത്. 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് വെള്ളി മെഡലും പോൾവാട്ടിൽ ഭരണിക ഇളങ്കോവൻ ചരിത്ര വെങ്കല മെഡലും നേടി. മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ ജോസ്ന

0: ചിന്നപ്പ വേലവൻ സെന്തിൽകുമാർ സഖ്യവും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ മാനുഷ ദിയ ചിതാലെ സഖ്യവും വെങ്കല മെഡലുകൾ ഉറപ്പിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷിയാകും. വനിതാ 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന സ്വന്തമാക്കിയതും പോയ വാരമാണ്. രാജ്യാന്തര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ പനാമയെ സമനിലയിൽ തളച്ച് തകർപ്പൻ പ്രകടനവുമായി ഇന്ത്യ. ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ 1-1 എന്ന സ്കോറിനാണ് ലോകകപ്പ് കളിച്ചെത്തിയ പനാമയെ ഇന്ത്യ തളച്ചത്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ചന്ദ്രികാ ദിനപത്രം സീനിയർ റിപ്പോർട്ടർ ഫിർദൌസ് കായൽപ്പുറം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് 4 തിരുവനന്തപുരം ബാലരാമപുരത്ത് എസ് യു ടി മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 138 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങൾ അതത് പ്രദേശങ്ങൾക്കപ്പുറം പുരോഗതിയെയും വികസനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് ജയശങ്കർ മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭക്ഷ്യ ഊർജ സുരക്ഷാ മേഖലകളിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് ഡോക്ടർ ജയശങ്കർ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഇപ്പോഴും തുടരുന്ന റഷ്യ ഉക്രൈൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്ന് ജയശങ്കർ പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ജയശങ്കർ പൊതുസഭയിൽ ആവർത്തിച്ചു. യുദ്ധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നേരിട്ട് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തികൾക്കും അപ്പുറം അനുഭവപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ സംഘർഷങ്ങളിൽ സംയമനം പാലിക്കുന്ന സംഘർഷം ലഘൂകരിക്കാനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ജനസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അക്ഷീണം പ്രവർത്തിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാ സങ്കല്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തമിഴ്നാട്ടിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മേഖല രാജ്യത്തെ ഏറ്റവും വലിയ MSME ആവാസ വ്യവസ്ഥകളിലൊന്നാണ്. വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതികൾ ഒരൊറ്റ പോർട്ടലിലൂടെ നേടാൻ സംരംഭങ്ങളെ സഹായിക്കുന്ന സംവിധാനം ഇവിടെയുണ്ട്. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഇവയുടെ വികസനത്തിനുമായി പ്രത്യേക മന്ത്രാലയം തന്നെയുണ്ട്. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഏകദേശം 31% സംഭാവന നൽകുന്ന ഈ മേഖല കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖല കൂടിയാണ്. ഉൽപ്പാദനം, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലായി 80,000-ലധികം ഔദ്യോഗിക MSME ഉദ്യോഗ് ആധാർ യൂണിറ്റുകളും കോയമ്പത്തൂരിലുണ്ട്.
0: മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഇന്ന് കൊല്ലം അമൃതപുരിയിൽ വിവിധ പരിപാടികൾ നടക്കും. അല്പസമയത്തിനകം അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9:00 വേദിയിലെത്തുന്ന അമൃതാനന്ദമയിയെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ഭജനയും നടക്കും. 11 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എത്തുന്നതോടെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്രമന്ത്രി കിഞ്ചരാപ്പു രാംമോഹനൻ നായിഡു, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. ടൂറിസത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിന് ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ടൂറിസത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്കിന് പ്രമേയം ഊന്നൽ നൽകുന്നു. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ടൂറിസം വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് ടൂറിസം സെക്രട്ടറി ഭുവനേഷ് കുമാർ ആകാശവാണിയോട് പറഞ്ഞു. ജനകീയ പങ്കാളിത്തത്തോടെ എല്ലാ മേഖലകളിലും വളർച്ച കൈവരിക്കുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്നും മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിനായി കൂടുതൽ പദ്ധതികൾ

0: നടപ്പിലാക്കുമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച 8 ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ 3 ദിവസം ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. 3 ദിവസത്തെ പണിമുടക്കിന് ശേഷം 1 ഒക്ടോബർ ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കും. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. ഓരോ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബധിര ദിനം ആചരിക്കുന്നത്. ബധിരരായ വ്യക്തികളുടെ അവകാശങ്ങൾ, സമൂഹത്തിലെ അവരുടെ പങ്കാളിത്തം, ആംഗ്യഭാഷയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോടിനെ സമ്പൂർണ്ണ ഭിന്നശേഷി സൌഹൃദ ജില്ലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന സഹമിത്ര സമഗ്ര ഭിന്നശേഷി പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ വികസനക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തിയാക്കാൻ കൂട്ടായ ശ്രമം തുടരുമെന്ന് പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വികസന ഏകോപന മേൽനോട്ട സമിതിയായ ദിശയുടെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 പോരാട്ടം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി M പള്ളുരുത്തി.
1: കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം ആരംഭിക്കുന്നത്. ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചപ്പോൾ മുതൽ കുതിച്ചുയർന്ന ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശം ഇരു ടീമുകളും തിരുവനന്തപുരത്ത് എത്തിയതോടെ അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. 3 ഏകദിന മത്സര പരമ്പരയിലെ ആദ്യ മത്സരം മുതൽ തന്നെ ഇന്ത്യൻ മുന്നേറ്റം കാണാനാവും എന്ന പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് ആരാധകർ. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഇന്ത്യ വെസ്റ്റിൻഡീസ് മത്സരത്തിന്റെ ഭാഗമായി കാര്യവട്ടത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെൽഫി സ്റ്റിക്കുകൾ, നാണയങ്ങൾ, ക്യാമറകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങി വിവിധ വസ്തുക്കൾ സ്റ്റേഡിയത്തിനകത്ത് നിരോധിച്ചിട്ടുണ്ട്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനാഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഷ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ഡെക്കാത്ലണിൽ 88 ലീഡുമായി സ്വർണം ലക്ഷ്യമിട്ട് തേജസ്വിൻ ശങ്കർ ഇന്ന് മത്സരത്തിനിറങ്ങും. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ നേടിയ കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ വിനോദിന്റെ വീട് പ്രിയങ്കാഗാന്ധി MP സന്ദർശിച്ചു. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സന്ദർശനം. മന്ത്രി ടി സിദ്ദിഖും ഒപ്പമുണ്ടായിരുന്നു. കോഴിക്കോട്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് FC ഏകപക്ഷീയമായ 2 തിരുവനന്തപുരം കൊമ്പൻസ് FCയെ പരാജയപ്പെടുത്തി. ഇന്ന് 1 റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FC മലപ്പുറം FCയെ നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് തുടരുകയാണ്. കേരള തീരത്ത് നാളെ രാവിലെ 10:30 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗൾഫ് മേഖലയിലും ഉക്രൈനിലും തുടരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി DR S. ജയശങ്കർ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഞാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ.
4: 2026 അന്താരാഷ്ട്ര ബദിരദിനം ആചരിക്കുകയാണല്ലോ. 27 ബദിരദിനമായി ആചരിക്കുന്നത്. എന്നിരുന്നാലും അവസാനത്തെ ഞായറാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ബദിര വാരാചരണ പരിപാടികൾ 7 നീളും. പ്രകാരം നടത്തപ്പെടുന്ന ബദിര വാരാചരണത്തിന് ബദിരരെ പ്രതികൂലമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയെടുക്കുകയും അതിലൂടെ പരിഹാരം കാണുകയുമാണ് ലക്ഷ്യം.
5: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
6: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: കേരളത്തിൽ എവിടെയാണ് കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി നിലവിൽ വരുന്നത്? ചോദ്യം ആവർത്തിക്കാം: കേരളത്തിൽ എവിടെയാണ് കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി നിലവിൽ വരുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.
7: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100 പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഈ മാസം 29 കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഈ കോൺക്ലേവ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 സംഘടിപ്പിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റിന് കീഴിൽ പുതിയതായി ഈ വർഷം മുതൽ RF മോഡിൽ ആരംഭിക്കുന്ന PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആന്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 15 October. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോട്ട് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboat.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോട്ട് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ എന്നിവ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മഞ്ഞ മുസാണ്ട, വിവിധ നിറങ്ങളിലുള്ള പെൻഡാസ്, ചെത്തികൾ, പിങ്ക് ലെൻഡാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 96075-85594 അല്ലെങ്കിൽ 85472-54010 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2-4-3-8-1-3-9 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. പാമ്പാടി ഈസ്റ്റ് ആർ പി സിയുടെ നേതൃത്വത്തിൽ റബ്ബർ ബോട്ട് ഒക്ടോബർ 5 മുതൽ 15 വരെ ചെന്നംപള്ളിയിൽ സൌജന്യ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തുന്നു.

0: പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 30 മുൻപായി 9495928077 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം വെള്ളനാട് തിരുവനന്തപുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. 2026 ഒക്ടോബർ 3 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം വെള്ളനാട് വെച്ചാണ് പരിശീലനം നടത്തുന്നത്. മണ്ണില്ലാ കൃഷിയായ ഹൈഡ്രോപോണിക്സ് ശാസ്ത്രീയമായി മനസ്സിലാക്കാനും പ്രായോഗികമായി പരിശീലിക്കാനും താൽപര്യമുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9400028804 എന്ന നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: തുടർന്ന് മലയാള പരിഭാഷ,
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: ചരിത്രത്തിൽ ഇന്ന്. എല്ലാ വർഷവും സെപ്റ്റംബർ 27 ലോക ടൂറിസം ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിൽ വിനോദസഞ്ചാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മൂല്യങ്ങളെക്കുറിച്ചും അവബോധം വളർത്താനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. 1970 സെപ്റ്റംബർ 27 യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾ അംഗീകരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ തീയതി തിരഞ്ഞെടുത്തത്. തുടർന്ന് 1980 മുതലാണ് ഈ ദിനം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത്. വിനോദസഞ്ചാരം പുനർരൂപകൽപ്പന ചെയ്യുന്നതിനുള്ള ഡിജിറ്റൽ അജണ്ടയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എന്നതാണ് 2026 ലോക ടൂറിസം ദിനത്തിന്റെ ഔദ്യോഗിക സന്ദേശം. ടൂറിസം മേഖലയിലെ ഡിജിറ്റൽ മാറ്റങ്ങളെയും AI സാങ്കേതിക വിദ്യയുടെ സ്വാധീനത്തെയും ഇത് എടുത്തു കാണിക്കുന്നു. 2026 ഔദ്യോഗിക ആഗോളാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ എൽ സാൽവദോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് 1833 സെപ്റ്റംബർ 27 അന്തരിച്ചത്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിനടുത്തുള്ള സ്റ്റാപ്പിൾട്ടൺ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ രണ്ടാമന്റെ പ്രതിനിധിയായാണ് അദ്ദേഹം 1830 ഇംഗ്ലണ്ടിലെത്തിയത്. ഇന്ത്യയിൽ സതി നിരോധിച്ചുകൊണ്ടുള്ള നിയമം ബ്രിട്ടീഷ് സർക്കാർ റദ്ദാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതും അദ്ദേഹത്തിന്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു 1989 സെപ്റ്റംബർ 27 ശ്രീഹരിക്കോട്ടയിൽ വെച്ച് നടന്ന പൃഥ്വി മിസൈലിന്റെ രണ്ടാമത്തെ വിജയകരമായ പരീക്ഷണം. പൃഥ്വി മിസൈലിന്റെ ഏറ്റവും ആദ്യത്തെ പരീക്ഷണം നടന്നത് 1988 ഫെബ്രുവരി 25 അതിനുശേഷമാണ് 1989 സെപ്റ്റംബറിൽ രണ്ടാമത്തെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ വികസന പരിപാടിയായ IGMDP പ്രകാരം വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലാണ് പൃഥ്വി. ഡോക്ടർ APJ അബ്ദുൽ കലാം നേതൃത്വത്തിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച റേച്ചൽ കാർസന്റെ സൈലൻസ് സ്പ്രിംഗ് എന്ന വിപ്ലവകരമായ പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1962 സെപ്റ്റംബർ 27 DDT പോലുള്ള മാരകമായ രാസകീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗം പരിസ്ഥിതിക്കും മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്കും വരുത്തിവെക്കുന്ന വിനാശകരമായ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് പുസ്തകം ചർച്ച ചെയ്യുന്നത്. വിഷലിപ്തമായ രാസവസ്തുക്കൾ കാരണം പക്ഷികളും മറ്റ് ജീവജാലങ്ങളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുമെന്നും തൽഫലമായി വരാനിരിക്കുന്ന ഒരു വസന്തകാലത്ത് പക്ഷികളുടെ കളകൂജനം പോലുമില്ലാതെ പ്രകൃതി നിശബ്ദമായി പോകും എന്ന ഭീതിതമായ അവസ്ഥയെ മുൻനിർത്തിയാണ് പുസ്തകത്തിന് ഈ പേരു നൽകിയത്. രാസ വ്യവസായ ഭീമന്മാരിൽ നിന്നും കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഈ പുസ്തകം ജനശ്രദ്ധയാകർഷിക്കുകയും അമേരിക്കയിൽ DDT നിരോധനത്തിലേക്കും പ്രശസ്തമായ EPA എന്ന പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ രൂപീകരണത്തിലേക്കും ഇത് വഴിതെളിച്ചു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരെ പരസ്യമായി ശബ്ദമുയർത്തിയ ക്രിസ്തീയ സഭാ നേതാവും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും സജീവ സാന്നിധ്യവുമായിരുന്ന യോഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്ത അന്തരിച്ചത് 1976 സെപ്റ്റംബർ 27

0: ചരിത്രത്തിൽ ഇന്ന്
1: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

സംഘം എന്ന ചിത്രത്തിനു വേണ്ടി ശിവു ചക്രവർത്തി വരികളെഴുതി ശ്യാം ഈണം നൽകി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ്.

0: ടുമിനിട്ട്.
1: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം കോവിൽനട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, കാരണങ്ങളും ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
4: നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് സർവ്വസാധാരണയായി കേൾക്കുന്ന ഒരു രോഗമാണല്ലോ ആമവാദം. ലോക ജനസംഖ്യ എടുത്താൽ 100 പേരിൽ ഒരാൾക്ക് ഈ രോഗമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 40 വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിലാണ് ഈ രോഗം അധികവും കണ്ടുവരുന്നത്. ഈ അസുഖത്തിന്റെ സ്ത്രീ പുരുഷാനുപാതം 3:1 എന്ന നിരക്കിലാണ്. അതായത് 4 പേർക്ക് ഈ രോഗം വന്നാൽ അതിൽ 3 പേരും സ്ത്രീകളായിരിക്കും. അപൂർവമായാണെങ്കിലും പുരുഷന്മാരിലും വയോധികരിലും കുട്ടികളിലും ഈ രോഗം കണ്ടുവരുന്നു. എന്തൊക്കെയാണ് ആമവാദത്തിന്റെ കാരണങ്ങൾ? ദൈനംദിന ജീവിതചര്യകൾക്ക് വളരെയധികം ഊന്നൽ കൽപ്പിക്കുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. രോഗസൌഖ്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും അത്യന്താപേക്ഷികമാണ് ചിട്ടയായ ആഹാരവിഹാരങ്ങൾ. വ്യായാമം ഇല്ലായ്മ അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുക, പകലുറക്കം, രാത്രിയിൽ ഉറക്കമില്ലായ്മ, ഒരുവന്റെ കഴിവിനപ്പുറമുള്ള കായികാധ്വാനം ചെയ്യുക, ആഹാര പദാർത്ഥങ്ങളിൽ ഉപ്പ്, എരിവ്, പുളി തുടങ്ങിയ രസങ്ങളുടെ അമിത ഉപയോഗം, തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ആഹാരം കഴിച്ചയുടനെ വ്യായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ശരീരത്തിൽ ആമാവസ്ഥ ഉണ്ടാവുകയും വാദദോഷം വർദ്ധിക്കുകയും തുടർന്ന് അത് ആമവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രോഗത്തിന്റെ പ്രാരംഭാവസ്ഥയിലുള്ള ലക്ഷണങ്ങളെ അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈവിരലുകളിലെ സന്ധികളിൽ 1 മണിക്കൂറിൽ കൂടുതൽ നേരം നിൽക്കുന്ന പിടുത്തമാണ് ആമവാദത്തിൽ കാണുന്ന പ്രധാനമായ ലക്ഷണം. ഇതുകൂടാതെ 1-ൽ കൂടുതൽ സന്ധികളിൽ വേദന, നീർക്കെട്ട്, ശാരീരിക ക്ഷീണം, പനി, വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരുന്നു. കൈവിരലുകളിലെ സന്ധികളിലാണ് സാധാരണയായി വേദനയും നീരും പിടുത്തവും അനുഭവപ്പെടുന്നതെങ്കിലും മറ്റ് പ്രധാന സന്ധികളായ കാൽമുട്ടുകളിലും ഇടുപ്പിലും ആമവാദം ബാധിക്കാറുണ്ട്. ആമവാദം ബാധിച്ച രോഗി കൃത്യസമയത്ത് ചികിത്സ സ്വീകരിക്കാതെ വന്നാൽ രോഗം മൂർച്ഛിച്ച് മറ്റവയവങ്ങളായ കണ്ണ്, ശ്വാസകോശം, ഹൃദയം എന്നിവയെ ബാധിക്കുകയും സന്ധികൾക്കും അസ്ഥികൾക്കും തേയ്മാനം സംഭവിച്ച് ക്രമേണ കൈകാലുകൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ സന്ധികളിലാണ് പ്രകടമാവുന്നതെങ്കിലും ശരീരം മുഴുവൻ വ്യാപിക്കുന്ന ഒരു രോഗമാണ് ആമവാദം. അതുകൊണ്ട് തന്നെ സന്ധികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചികിത്സാ പദ്ധതിയല്ല ആയുർവേദത്തിൽ പറയുന്നത്. രോഗിയുടെ ദഹന പചന പ്രക്രിയയ്ക്ക് മാന്ദ്യം സംഭവിക്കുന്നതുകൊണ്ട് അതിനെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചികിത്സയാണ് പ്രാരംഭഘട്ടത്തിൽ ചെയ്യുന്നത്. അമൃതോത്തരം, ചിത്രകാതി, കോകിലാക്ഷകം, രാസ്നേരണ്ടാതി, പാചനാമൃതം തുടങ്ങിയ മരുന്നുകളാണ് ഇതിനുവേണ്ടി നൽകി വരുന്നത്. അതിനോടൊപ്പം തന്നെ ആഹാരക്രമങ്ങളും പാലിക്കേണ്ടതുണ്ട്. മരുന്നുകളോടൊപ്പം ബാഹ്യ ചികിത്സകളായ ലേപനങ്ങൾ, കഷായധാര, ധാന്യാമ്ലധാര, ആവിക്കിഴി, രൂക്ഷസ്വേദം തുടങ്ങിയവ ചെയ്യുന്നത് വഴി സന്ധികളിലെ നീർക്കെട്ടും പിടുത്തവും മാറി വേദനയ്ക്ക് ശാന്തി ലഭിക്കുന്നു. രോഗി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അവസ്ഥയ്ക്കനുസരിച്ച് പഞ്ചകർമ്മ ചികിത്സയായ വസ്തിയും വിരേചനവും ചെയ്യുന്നത് വഴി രോഗലക്ഷണങ്ങളിൽ നിന്നും പൂർണ്ണമായ മോചനവും ലഭിക്കുന്നതാണ്. തുടർ ചികിത്സയായ രസായന പ്രയോഗങ്ങൾ കൂടി ചെയ്യുമ്പോൾ രോഗലക്ഷണങ്ങൾ വീണ്ടും ആവർത്തിച്ചു വരുന്നത് തടയുവാനും സഹായിക്കുന്നു. ആധുനിക ശാസ്ത്രലോകം ആമവാദത്തെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശരീരകോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥ. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന പരിസ്ഥിതി മലിനീകരണം, പൊണ്ണത്തടി, ചിലതര അണുബാധകളൊക്കെ ആമവാദം ഉണ്ടാകുന്നതിന് കാരണമായേക്കാമെന്ന് പറയുന്നു. എന്നാൽ ആയുർവേദ ശാസ്ത്രപ്രകാരം ആമവാദത്തിന്റെ ഒരു പ്രധാന കാരണമായി പറയുന്നത് ക്രമം തെറ്റിയ ജീവിതശൈലിയാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ ആഹാരവിഹാരങ്ങൾ, ചിട്ടയായ വ്യായാമം എന്നിവ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ആമവാദത്തെ ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ആമവാദം അഥവാ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, കാരണങ്ങളും ലക്ഷണങ്ങളും ആയുർവേദ ചികിത്സാ സാധ്യതകളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേഷ് നാരായണൻ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

0: കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം എന്ന സ്വന്തം ജാനകിക്കുട്ടി.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: തൊഴിൽ ദർശനം.

0: പന്ത്രണ്ടാം ക്ലാസ് പാസായവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സർവീസിൽ അവസരമൊരുക്കുന്ന കംബൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL പരീക്ഷയ്ക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. LD ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലാണ് നിയമനം. ഇതിൽ നിലവിൽ 2536 ഒഴിവാണ് ഉള്ളത്. ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തും. കേരളത്തിൽ 8 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. പ്രായം 2026 ഓഗസ്റ്റ് 1 18 27 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, OBC 13 വർഷം, SC ST 15 വർഷം എന്നിങ്ങനെ വയസ്സിളവുണ്ട്. വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും 35 വയസ്സുവരെ അപേക്ഷിക്കാം. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. യോഗ്യത 12-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിലെയും സാംസ്കാരിക മന്ത്രാലയത്തിലെയും SSCയിലെയും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ മാത്തമെറ്റിക്സ് ഉൾപ്പെട്ട സയൻസ് സ്ട്രീമിൽ 12-ാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഒക്ടോബർ 8 വരെ ഫീസടയ്ക്കാം. പരീക്ഷാ കേന്ദ്രങ്ങൾ ബംഗളൂരു ആസ്ഥാനമായുള്ള KKR റീജിയണിലാണ് കേരളവും കർണാടകയും ലക്ഷദ്വീപും ഉൾപ്പെടുന്നത്. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം എന്നിവിടങ്ങളിലും ലക്ഷദ്വീപിൽ കവരത്തിയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവും. ഒരാൾക്ക് ഒരു റീജിയണിലെ 3 പരീക്ഷാ കേന്ദ്രങ്ങൾ മുൻഗണനാ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. https://ssc.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപേക്ഷിക്കണം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ട വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ssc.gov.in. MySSC എന്ന മൊബൈൽ ആപ്പ് വഴിയും അപേക്ഷിക്കാൻ സൌകര്യമുണ്ടാവും. അപേക്ഷയോടൊപ്പം ഒപ്പ്, ലൈവ് ഫോട്ടോ എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 7. അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ നിർദ്ദിഷ്ട ഫീസോടുകൂടി ഒക്ടോബർ 14 മുതൽ 16 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ssc.gov.in. ഡൽഹിയിലെ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ NCRCT സൂപ്പർവൈസർ ജൂനിയർ മെയിന്റൈനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 90 ഒഴിവുണ്ട്. ഇതിൽ 23 ഒഴിവിൽ കരാർ നിയമനമാണ്. സൂപ്പർവൈസർ ഒഴിവ് 62, IT 8, കോർപ്പറേറ്റ് Hospitality 1, കോർപ്പറേറ്റ് Communications 1, ഇലക്ട്രിക്കൽ 16, സിവിൽ 13, Operations 2, Electronics 18, Mechanical 3. യോഗ്യത ത്രിവത്സര ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, PG ഡിപ്ലോമ. പ്രായം 28 വയസ്സ്, കവിയരുത്. ജൂനിയർ മെയിന്റൈനർ ഒഴിവ് 28, ഇലക്ട്രിക്കൽ 10, ഫിറ്റർ 11, RAC 5, Electronics 2. യോഗ്യത ITI, NCVT, SCVT. പ്രായം 28 വയസ്സ്, കവിയരുത്. അപേക്ഷാ ഫീസ് 500 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 9. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ncrtc.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ncrtc.in.
1: തൊഴിൽ ദർശനം. MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
2: കുക്ക്വെയർസ്, പൂജാർച്ചകൾസ്, ഹോം ഡെക്കോർസ്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
3: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാര.

0: ഇനി കണ്ടതും കേട്ടതും.
1: ഞാൻ എന്റെ ഈ പ്രസംഗം നീട്ടുന്നില്ല. ഈ പുസ്തക വായന പക്ഷാചരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് അതിന് എന്തുകൊണ്ട് യോജിച്ച വ്യക്തിയായിട്ടുള്ളതായ നമ്മുടെ എല്ലാം എത്രയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷൻപിള്ള സാറാണ്. നമ്മളൊക്കെ അങ്ങനെ പുസ്തകം വായിക്കാറില്ല എന്നതാണ് സത്യം. വായിച്ചാൽ തന്നെ ഒരു വർഷം ഒന്നോ രണ്ടോ പുസ്തകം എങ്ങനെ വായിക്കൂ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രായത്തിലും ഒരു ദിവസം ഒരു പുസ്തകം വെച്ച് വായിക്കുന്ന ആളാണ്. ഈ നാട്ടിലെ വളർന്നു വരുന്ന എല്ലാ യുവതി യുവാക്കൾക്കും ഒരു മാതൃക തന്നെയാണ് സാറെന്ന് പറയാൻ എനിക്കൊരു മടിയും ഇല്ല. സാറിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
2: ഉദ്ഘാടനം ഒക്കെ ചെയ്യാം, പക്ഷേ കേൾക്കാൻ ആള് വേണ്ടേ? ഈ പിള്ളേരെ എവിടെ നിന്ന് കിട്ടി? ഓ, കണ്ണാടി എടുക്കാൻ മറന്നുപോയി. ആ, സാരമില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മൂന്നാം വാർഡ് മെമ്പർ സുജലാദേവി, ഇന്നത്തെ മുഖ്യാതിഥി പ്രശസ്ത സീരിയൽ താരം കുമാരി ജമീല.
1: ജമീല അല്ല സാറേ, രജുല.
2: രജുല, നമ്മുടെ നാടിന്റെ അഭിമാന സ്തംഭവും കലാകുസുമം അവാർഡ് ജേതാവുമായ മിമിക്രി കലാകാരൻ രമേഷ് മുക്കുറ്റിക്കുന്ന്.
1: ഓ, രമേഷ് അല്ല സാറേ, ബ്രഹ്മേഷ്.
2: ബ്രഹ്മേഷ് മുക്കുറ്റിക്കുന്ന്. പിന്നെ സ്വാഗതം പറഞ്ഞ നമ്മുടെ അനിക്കുട്ടൻ
1: സാറ്, കെ സി അനിൽകുമാർ.
2: അനിൽകുമാർ, നന്ദി പറയുന്ന
1: ജിനി ജോസഫ്.
2: പിന്നെ ഇവിടെ ഈശ്വര പ്രാർത്ഥന പാടിയ കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇവിടെ ഇപ്പം 10-12 പേരേ ഉള്ളൂ, അതൊട്ടും പോരാ. ഇക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. പിന്നൊരു കാര്യം, അധ്യക്ഷ പ്രസംഗത്തിൽ സുജി പറഞ്ഞത് കേട്ടു, ഞാൻ ഓരോ ദിവസവും ഓരോ പുസ്തകം വായിക്കുമെന്ന്. എന്തിനാ വെറുതെ കള്ളം പറയുന്നത്? അതെങ്ങാനും വല്ലവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണോ? ഞാൻ എല്ലാ ദിവസവും ഒരു പുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞ അത് കറക്റ്റായിരിക്കും. സത്യം പറഞ്ഞ ഈ കഴിഞ്ഞ 10-50 വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഒരു പുസ്തകമാ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ രാമായണം കിളിപ്പാട്ട്, അതിലില്ലാത്ത തത്വങ്ങൾ വേറെ എന്തുവാ ഉള്ളേ? എന്തുവാടെ അവിടെ മുമ്പി ഇരിക്കുന്ന പിള്ളേര്, എന്തുവാ അവിടെ കാണിക്കുന്ന? ഒന്നടങ്ങിയിരി. ഇത് തന്നെ ഈ പുതിയ തലമുറയുടെ കുഴപ്പം. പ്രായവും അനുഭവവും ഉള്ള പ്രായത്തിൽ മൂത്ത ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കത്തില്ല, ചുമ്മാതെ ഒരു ഫോണും കൈ പിടിച്ച് കുത്തിക്കൊണ്ടിരിക്കും. നശിച്ചു പോകാൻ വേറൊന്നും വേണ്ട, പഠിക്കാനുള്ള പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം നമ്മുടെ വായനശാല ഒന്ന് നോക്കിയേ, ഇഷ്ടംപോലെ പുസ്തകം അടുക്കി വെച്ചിട്ടുണ്ട്, നല്ല ഗ്രാൻഡും കിട്ടുന്നുണ്ട്. എല്ലപ്പോഴുമെങ്കിലും അതിൽ നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് മറിച്ച് നോക്കിക്കൂടായോ? എന്തിനാ ഈ മൊബൈൽ ഫോണെന്ന് പറയുന്ന സാധനം ഉള്ളപ്പം പുസ്തകം ആവശ്യമില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും പിന്നെ സകല കുന്ത്രാണ്ടവും, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു?
1: പുസ്തകങ്ങളുടെ മഹത്വം.
2: ആ മഹത്വം വേറൊന്നിനും ഇല്ല എന്നുള്ള കാര്യം എത്രയെത്ര മഹാന്മാര് പറഞ്ഞിരിക്കുന്നു. ഷേക്സ്പിയറും കാളിദാസനും വാൽമീകിയും എല്ലാം അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങതാ, ആരാ നോക്കട്ടെ, അമേരിക്കയിലുള്ള ഇളയ പെണ്ണിന്റെ മൂത്ത കൊച്ച. ഞാനൊന്ന് പറഞ്ഞ ജീവനാ കേട്ടോ, മലയാളം വലിയ പിടിയില്ല. ഹലോ ഹലോ, കട്ടായി പോയി, ഇനിയും വിളിക്കും. അപ്പൊ എന്തുവാ ഞാൻ പറഞ്ഞോണ്ട് വന്നത്? പുസ്തകത്തിന്റെ മഹത്വം, പുസ്തകത്തിന്റെ മഹത്വം, പുസ്തകത്തിന്റെ മഹത്വം എന്ന്

0: പറഞ്ഞാൽ മാതൃഭാഷയെ, അതായത് നമ്മുടെ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാവരും പുസ്തകം വായന ശീലമാക്കണം, എന്നാലേ നാട് പുരോഗമിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തക
1: വായന പക്ഷാചരണം
0: എന്തോന്നായാലും അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഹലോ എടി മോളെ, പൂപ്പനാടി, മമ്മി എവിടെ? വെർ ഈസ് യുവർ മമ്മി? അത് ശരി.
2: പിന്നണിയിൽ രാജ്മോഹൻ, കുവളശ്ശേരി സുഷമ, അനിൽ,
3: രചന ടി കെ മനോജൻ.

0: മാന്നാർമത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല രചിച്ച എസ് പി വെങ്കിടേഷീണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം. ഇനി കേൾക്കാം പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വാണിജ്യറാമും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ഗംഗയമരന്റെ സംഗീതം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. രാവിലെ 11 കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിലും ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസിൽ വിജയം നേടിയ ഇന്ത്യൻ താരങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. സ്വർണ്ണ മെഡൽ നിലനിർത്തിയ ഇന്ത്യൻ പുരുഷ കബഡി ടീമിന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ ആശംസ അറിയിച്ചു. നാളെ മുതൽ 3 ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ രാജ്യത്തെ ബാങ്കുകൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനാണ് ഇന്ന് പ്രവൃത്തി ദിനമായി ധനമന്ത്രാലയം ഉത്തരവിറക്കിയത്. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്ററുടെ 99 ജന്മവാർഷികം ഇന്ന്. കൊല്ലം പരവൂർ മുനിസിപ്പൽ പാർക്കിലെ ദേവരാജ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചനയും ഗാനരചനയും നടക്കും. കേരളത്തിലെ തീരദേശ ജില്ലകളിൽ ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുന്നു. കേരളതീരത്ത് നാളെ രാവിലെ 10:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് കോഴിക്കോട് സിറ്റി പോലീസ് അഭിനന്ദന ദിനം സംഘടിപ്പിച്ചു. പോലീസ് ക്ലബ്ബിൽ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കാലിക്കറ്റ് FC ഏകപക്ഷീയമായ 2 തിരുവനന്തപുരം കൊമ്പൻസ് FCയെ പരാജയപ്പെടുത്തി. ഇന്ന് 1 അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FC മലപ്പുറം FCയെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 10 മണിക്ക്.

നമസ്തേ അനന്തപുരി, തുടരുന്നു ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യം ഇതായിരുന്നു, കേരളത്തിൽ എവിടെയാണ് കേന്ദ്ര ഫോറൻസിക് സയൻസ് ലബോറട്ടറി നിലവിൽ വരുന്നത്? ശരിയുത്തരം തിരുവനന്തപുരം. എന്നാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പ്രധാന ഫോറൻസിക് സയൻസ് ലബോറട്ടറി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാടുള്ള കേരള പോലീസ് ആസ്ഥാനത്താണ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: മുരുകൻ കാട്ടാക്കട രചിച്ച് എം ജി ശ്രീകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഒരു നാൾ വരും.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: MKK നായർ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനും സാഹിത്യകാരനും കലാസ്വാദകനുമായിരുന്നു MKK നായർ. അദ്ദേഹം 1920 ഡിസംബർ 29 തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങരയിൽ ജനിച്ചു. തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്, മദുരാശി സർവകലാശാല എന്നിവിടങ്ങളിൽ ഉപരിപഠനം നടത്തി. പിന്നീട് FL പരീക്ഷ പാസ്സായി. പല ഔദ്യോഗിക മേഖലകളിലും സേവനമനുഷ്ഠിച്ച ശേഷം 1948 സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. സേലം അസിസ്റ്റന്റ് കളക്ടറായിട്ടായിരുന്നു ഈ നിലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഡൽഹി സെക്രട്ടേറിയറ്റിലെ സേവനകാലത്താണ് MKK നായർ വ്യവസായ മണ്ഡലവുമായി ബന്ധപ്പെട്ടത്. നെഹ്റു, VP മേനോൻ, രാജാജി, SK പൊറ്റക്കാട് എന്നിവരുമായി അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്ന MKK നായർ FACT മാനേജിംഗ് ഡയറക്ടർ, കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെയും കേരള പ്രൊഡക്ടിവിറ്റി കൌൺസിലിന്റെയും സ്ഥാപക അധ്യക്ഷൻ, വളം നിർമ്മാണത്തിൽ സ്വകാര്യ പൊതു സഹകരണ മേഖലകളുടെ പരമോന്നത സമിതിയായ ഫെർട്ടിലൈസർ അസോസിയേഷൻ ചെയർമാൻ, കേരള കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കഥകളിയുടെ വലിയ ആരാധകനായിരുന്ന ഇദ്ദേഹം കഥകളി, മോഹിനിയാട്ടം മുതലായ കേരളീയ കലകളെപ്പറ്റി ഇംഗ്ലീഷിലും മലയാളത്തിലും അനേകം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുവനന്തപുരം പകൽക്കുറയിൽ തെക്കൻ ചിട്ടയിൽ ഒരു കഥകളി വിദ്യാലയം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ആരോടും പരിഭവമില്ലാതെ ഒരു കാലഘട്ടത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൂടാതെ കഥകളി, കഥകളി എ ടോട്ടൽ തിയേറ്റർ തുടങ്ങി നിരവധി രചനകൾ അദ്ദേഹം നടത്തി. 1987 സെപ്റ്റംബർ 27 MKK നായർ അന്തരിച്ചു.
1: കഥകളിയിൽ തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയും ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ കഥകളി കാണുന്ന കഥകളി പ്രേമികളിൽ 99% മുമ്പിൽ കാണുന്ന നടന്മാരുടെ സമ്പ്രദായ ഭേദം ശ്രദ്ധിക്കാറില്ല. പ്രേക്ഷകർ കളിയാകെ കൂടി കണ്ടു രസിക്കുന്നു. അവർ ശ്രദ്ധിക്കുന്നത് നടന്റെ അഭിനയ പാടവത്തെയാണ്. AD 16 കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ നാന്ദിയായ രാമനാട്ടം രചിച്ചത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് അതിന് മാർഗദർശകമായത്. അന്ന് അതൊരു പ്രാകൃത ദൃശ്യകലയായിരുന്നു. 17 വെട്ടത്ത് തമ്പുരാൻ ചില പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹമാണ് ആട്ടക്കാർ പാടേണ്ട എന്ന് നിശ്ചയിച്ചതും ഒരു പാട്ടുകാരനെ പദങ്ങൾ പാടാൻ പിന്നിൽ നിർത്തിയതും. അദ്ദേഹമാണ് ചെണ്ട രാമനാട്ടത്തിൽ മേളക്കൊഴുപ്പിനു വേണ്ടി കൊണ്ടുവന്നത്. മുഖംമൂടികൾക്ക് പകരം മുഖത്ത് തേപ്പ് വേണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വെട്ടത്ത് തമ്പുരാന്റെ പരിഷ്കാരങ്ങൾ പൊതുവെ കേരളം അംഗീകരിച്ചു. ഏതാണ്ട് 50 കഴിഞ്ഞപ്പോൾ കഥകളിയുടെ ചരിത്രത്തിലെ സുപ്രധാന ഘട്ടങ്ങളിൽ ഒന്നാമത്തേത് ആരംഭിച്ചു. കോട്ടയം തമ്പുരാനും തന്റെ കളരിയും അവിടെ ആശാനായിരുന്ന വെള്ളാട്ട് ചാത്തുപ്പണിക്കരുമാണ് ഈ ഘട്ടത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഭക്തിമയമായ രാമായണ കഥയിൽ നാടകീയത നിറഞ്ഞ രംഗങ്ങൾ കുറവായിരുന്നതിനാൽ കോട്ടയം തമ്പുരാൻ വ്യാസഭാരതത്തെ ആശ്രയിച്ച് 4 ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആട്ടക്കഥകൾ രചിച്ചു. അവയിൽ ആദ്യത്തേതിന്റെ ചൊല്ലിയാട്ടം തുടങ്ങിയപ്പോഴാണ് അതിന്റെ രംഗപ്രയോഗ രീതികളിലുള്ള അപാകതകളും അപര്യാപ്തതയും മനസ്സിലായത്. ഭാവനാസമ്പന്നനായ ഒരാചാര്യനെ തിരഞ്ഞുപിടിക്കാൻ അദ്ദേഹം വളരെ യത്നിച്ചു. ഒടുവിൽ മട്ടാഞ്ചേരി കോവിലകത്ത് രാമനാട്ടം അഭ്യസിപ്പിച്ചിരുന്ന വെള്ളാട്ട് ചാത്തുപ്പണിക്കരെ കണ്ടുപിടിച്ചു. ചാത്തുപ്പണിക്കരും തമ്പുരാനും കൂടിയാണ് രാമനാട്ടത്തെ കഥകളിയാക്കിയത്.
0: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് MKK നായരുടെ ശബ്ദം.
2: ആറിലെ സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിനെ ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനെ ആംഗ്യഭാഷാ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
3: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.

0: ഓയിൻവിക്കുറിപ്പ് വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

വാട്ടർ അതോറിറ്റി പി ടി പി നഗർ സബ് ഡിവിഷന് കീഴിലെ കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിങ്കളാഴ്ച രാത്രി വരെ പി ടി പി നഗർ, മരുതൻകുഴി, പാങ്ങോട്, വട്ടിയൂർക്കാവ്, ഇലിപ്പോട്, കുണ്ടമൺകടവ്, പൂജപ്പുര, ശാസ്താനഗർ, പ്രേം നഗർ, മുടവൻമുകൾ, കാലടി, കൈമനം, കിള്ളിപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും.

മണക്കാട് കളിപ്പാൻകുളം റോഡിൽ മാൻഹോൾ നിർമ്മാണം നടത്തുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ ഒക്ടോബർ 3 വരെ ഗതാഗത നിയന്ത്രണമുണ്ടാകും.

പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന ഒബിസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവിധ സഹായ പദ്ധതികൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടി. www.vivin.kerala.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474291417.

0: കുട്ടികൾക്കുള്ള ജർമ്മൻ ചലച്ചിത്രമായ റോയ്ബർഗ്, ജവഹർ നഗറിലെ ജർമ്മൻ ഭാഷാ സാംസ്കാരിക കേന്ദ്രമായ ഗോയ്ഥെ സെന്ററിൽ 30-ാം തീയതി വൈകിട്ട് 6:30 സൗജന്യ പ്രദർശനമുണ്ടാകും. നാളെ മുതൽ 3 ദിവസത്തെ ബാങ്ക് പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കും. മാസം തോറുമുള്ള പരിധി നോക്കാതെ ഏത് എടിഎമ്മിൽ നിന്നും പണം പിൻവലിക്കാം. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: സെൽഫ് സെന്റേർഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഈ ബാരിയറിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് പുതിയ തലമുറയിലുള്ള കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
4: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
5: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ഗിരീഷ് പുത്തഞ്ഞേരി രചിച്ച ഔസേപ്പച്ചൻ സംഗീതം നൽകി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം.

0: പൂജപ്പുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാംവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
5: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
6: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
9: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
8: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
9: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
10: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ?
11: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
12: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: സുലൈമാൻ വച്ചടിച്ചു. അയാൾ ഇരുപുറത്തേക്കും നോക്കിയില്ല, മൂക്കിന് നേരെ മുന്നോട്ട്. അയാൾ ഇടവഴികൾ പിന്നിട്ട് നിരത്തിലെത്തി. ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് നടത്തത്തിന്റെ വേഗവും.
5: എങ്ങട്ട് സുലൈമാനിക്ക ഇപ്പോ?
4: വഴിയിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു. അത് കേട്ടുവെന്ന് തോന്നിയില്ല. ഒന്നും മിണ്ടാതെ മുമ്പോട്ട് നീങ്ങി. മനസ്സു പറക്കുമ്പോൾ കാലുകൾക്ക് ഇഴയാൻ വയ്യ. പാലം കടന്നു. പത്തടി നടന്നപ്പോൾ അയാൾക്ക് അഭിമുഖമായി ഒരാൾ വന്നു.
5: നിൽക്കി
4: നിന്നു. വന്നവനെ രണ്ടു തവണ നോക്കിയിട്ടാണ് അയാൾ മനസ്സിലാക്കിയത്.
5: സുലൈമാൻ, ഇങ്ങടെ നാട്ടരൻ ആ കുട്ടിയില്ലേ?
4: ആര്?
5: ഇങ്ങടെ ആ പെരയിൽ താമസിക്കുന്ന ചെറു ബാല്യക്കാരൻ.
4: വിശ്വം
5: തന്നെ.
4: എന്തേ?
5: ലോക്കപ്പിലായിക്കണ്. എങ്ങനെ?
4: സുലൈമാന്റെ ഒച്ച ചിലമ്പിയിരുന്നു. ഒരു കൂട്ടത്തല്ലും കൂട്ടപ്പെടുത്തുമല്ലേ ഇന്ന്?
5: അക്കൂട്ടത്തിൽ ആ കുട്ടീനെയും പിന്നെ മറ്റേ കുട്ടീനെയും പിടിച്ചുകൊണ്ട് പോയിക്കിടണ്.
4: ഞാൻ വരാം. അയാൾ രണ്ടടി മുന്നോട്ട് വെച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നീ ഇത് വീട്ടിൽ പറയണ്ട.
5: ഇല്ല.
4: സുലൈമാൻ പിന്നെ ഏതാണ്ട് ഓടുക തന്നെയാണ് ഉണ്ടായത്. കലി കയറിയ മട്ടായിരുന്നു. കുറെ നടന്നതിന് ശേഷമാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് തന്നെ ആലോചിച്ചത്. അയാൾ നിന്നു. എന്നിട്ട് ചിന്തിച്ചു. ഒരു നിമിഷം വീണ്ടും നടത്തം ആരംഭിച്ചു. സുലൈമാൻ നേരെ ചെന്ന് കയറിയത് കാർത്തികേയന്റെ വീട്ടിലേക്കാണ്. ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ ഉമ്മറത്ത് നിന്ന് ഒരു ചോദ്യം.
5: ആരാതി?
4: ഞാനാണി. ഉമ്മറത്ത് നിൽക്കുന്നത് ശാന്തയാണ്. നിറവെളിച്ചത്ത് നിൽക്കുന്ന ആ പെൺകിടാവിനെ ഒന്ന് നോക്കി. കണ്ടു മറന്നു പോയ പോലുള്ള ഒരു മുഖം. ഈ കുട്ടിയെ എവിടെ വെച്ച് കാണാൻ? വെറും തോന്നലാണ്.
5: എന്താ വേണ്ടത്?
4: ശാന്ത ചോദിച്ചു. ഇവിടെ ഇല്ലേ?
5: വിളിക്കാം.
4: അവൾ അകത്തേക്ക് പോയി. സുലൈമാൻ ഉമ്മറത്തൂണും ചാരി നിന്നു. അയാൾക്ക് നിൽപ്പുറയ്ക്കുന്നില്ല. എങ്കിലും നിൽക്കുകയല്ലാതെ വഴിയില്ലല്ലോ.
5: എന്തേ?
4: ഉമ്മറത്തേക്ക് കടന്നുകൊണ്ട് കാർത്തികേയൻ ചോദിച്ചു.
5: ഒരപകടം പറ്റിയിരിക്കുന്നു.
4: എന്ത്? എന്റെ നാട്ടുകാര് രണ്ടു കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അവര് ഇന്നത്തെ ലഹളയിൽ കുടുങ്ങി.
5: എന്നിട്ട്? ലോക്കപ്പിലാണ്.
4: അവരും പ്രസംഗക്കാരാണോ?
5: അല്ല, നിരത്തിന്മേൽ നിന്നപ്പോ കൂടുതൽ പിടിച്ചുകൊണ്ടുപോയതാണ്.
4: അവര് സാധുക്കളാ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ.
5: എന്താ പേര്?
4: വിശ്വനാഥൻ, പിന്നെ ഗോപാലകൃഷ്ണൻ. ശാന്തയും ഉമ്മറത്തേക്ക് വന്നു. പേര് കേട്ടപ്പോൾ അവൾ അവിടെ നിന്നു.
5: ഒന്നും ചെയ്യാതെ പോലീസ് പിടിക്കോ സുലൈമാൻ?
4: കാർത്തികേയൻ ഒരു സോഫയിലിരുന്ന് കണ്ട് ചോദിച്ചു.
5: ഒന്നും ചെയ്തിട്ടല്ല, അവനൊരു പൊട്ടനാ. ഓരോ ദിക്കി ചെന്നാല് മേഴിച്ചു നോക്കി നിൽക്കും. പട്ടണത്തിൽ പരിചയമില്ല, അതുകൊണ്ട് പറ്റിയതാണ്.
4: ഞാനിപ്പോൾ എന്താ വേണ്ടത്?
5: അവനെ ഒന്ന് വിടിയിച്ചു തരണം.
4: അതെളുപ്പമാണോ സുലൈമാൻ?
5: അയ്യോ, എന്തെങ്കിലും ചെയ്യണം, വലിയ ഉപകാരവും ആവും.
4: നിങ്ങളുടെ ആരെങ്കിലും ആണോ കുട്ടികൾ? സുലൈമാൻ ഒന്ന് പരിങ്ങി. എന്നിട്ട് പറഞ്ഞു,
5: നാട്ടുകാരാ, പിന്നെ നല്ലവരാ. അവരീ വിക്രമങ്ങളൊന്നും അറിയുക തന്നെയില്ല.
4: അടെ, രാവിലെ എന്തെങ്കിലും ചെയ്യാം.
5: രാവിലെ ആകുമ്പോഴേക്കും പോലീസ് അവരെ...
4: ഗദ്ഗദം അയാളുടെ തൊണ്ട തടഞ്ഞു. കാർത്തികേയൻ സുലൈമാനെ ഒന്ന് നോക്കി. ശാന്തയും അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു.
5: ശരി,
4: കാർത്തികേയൻ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു കത്ത് തരാം, ഇൻസ്പെക്ടറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കൂ.
5: നിരപരാധികളായുള്ള മനുഷ്യർ ദ്രോഹിക്കപ്പെടരുതല്ലോ.
4: പിന്നെ സുലൈമാൻ പറഞ്ഞ ഒരു കാര്യമല്ലേ?
5: വലിയ ഉപകാരമായി.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
4: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: നാടിന്റെ നാടികളായി ഒഴുകി ജീവിതത്തിന് തണലും താളവും പകരുന്ന നദികൾക്കായി ഒരു ദിനം. ലോക നദീദിനമായ ഇന്ന് നദികളുടെയും പുഴകളുടെയും സൗന്ദര്യവും സ്നേഹവും വർണ്ണിക്കുന്ന ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേൾക്കാം. ആദ്യ ഗാനം ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും മാധുരിയും സംഘവും പാടിയത്. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം നദി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

0: ലോക നദീദിനമായ ഇന്ന് നദികളുടെ സൗന്ദര്യവും സ്നേഹവും വർണ്ണിക്കുന്ന ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും ജോത്സ്നയും പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി പാലിന്റെ സംഗീതം.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാരയുടെ സംഗീതം, എം ജി ശ്രീകുമാറും രാജേഷും പാടിയത് ചിത്രം നമ്മൾ.

ഇന്നത്തെ നമസ്തേ ആനന്ദപുരി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. പുതുമയർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളുമൊക്കെയായി നമസ്തേ ആനന്ദപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ ആനന്ദപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈയെടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
1: അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ലോകമെങ്ങും എതിരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ പ്രധാന മേഖലകളിലേക്കുള്ള കാര്യവെപ്പോക്കും ഈ ദിനം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. കോടതികളിൽ, ആശുപത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, അതുപോലെ പ്രതിരോധ ഇടപഴകുന്ന എല്ലാ തലങ്ങളിലും സുഗമമായ തടസ്സരഹിത സേവനങ്ങൾ ലഭ്യമാക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ അർഹയാണ്. 2026 ബദിരവാചാരണം അതിന്റെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം സാർത്ഥകമാകട്ടെ.
3: ലോക ബദിര വാരാചരണം ആചരിക്കുന്ന ഈ വേളയിൽ കമ്മീഷണറേറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
4: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.

ആകാശവാണി അനന്തപുരി FM 101.9 ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ബ്രദേഴ്സ് ഡേ എന്ന ചിത്രത്തിനുവേണ്ടി ദീപക് പാടിയത് ഹരിനാരായണന്റെ വരികൾ, ഫോർ മ്യൂസിക്സിന്റെ സംഗീതം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: അടുത്ത ഗാനം മാർട്ടിൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ, ശ്രുതിക സമുദ്രള എന്നിവർ പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, മണിശർമ്മയുടെ സംഗീതം.

0: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026. Issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ജാനകി ജാന എന്ന ചിത്രത്തിനുവേണ്ടി വൈഷ്ണവ് ഗിരീഷ് പാടിയത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾ, കൈലാസ് മേനോന്റെ സംഗീതം.

ബി കെ ഹരിനാരായണന്റെ വരികൾ, ജേക്സ് പിജയുടെ സംഗീതം, ഹരിഹരനും ഗോകുൽ ഗോപകുമാറും പാടിയത്. ചിത്രം തുടരും.

0: 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ആഘോഷ ചടങ്ങിൽ അല്പസമയത്തിനകം പങ്കെടുക്കും. വൈകിട്ട് 4 തിരുവനന്തപുരം ബാലരാമപുരത്ത് SUT മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിലും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ജനങ്ങൾക്ക് ടൂറിസം ദിനാശംസ നേർന്നു. വിനോദസഞ്ചാരം ഇന്ന് വികസനത്തിന്റെ ശക്തമായ അടിത്തറയായി മാറിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത 3 ദിവസത്തെ രാജ്യവ്യാപക പണിമുടക്ക് നാളെ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഉത്തർപ്രദേശിൽ തുടരുന്ന ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. നവംബർ 28 മുതൽ ഡിസംബർ 3 വരെ മുക്കത്താണ് കലോത്സവം. ഇന്ന് അന്താരാഷ്ട്ര ബധിര ദിനം. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദിനാചരണത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിൽ വൈകിട്ട് മൊഴി സൌഹൃദ മത്സരവേദി സംഘടിപ്പിക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 1-ാം റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഫോഴ്സ കൊച്ചി FC മലപ്പുറം FCയെ ഇന്ന് നേരിടും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.

ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഒരു കളിവള്ളം ഉണ്ടാക്കി തരുവോ? ചെറുമകന്റെ ആവശ്യമാണ്. മുഖമുയർത്തി നോക്കി. ഏതോ നോട്ട്ബുക്കിൽ നിന്നും ചീന്തിയെടുത്ത കടലാസുമായി മുന്നിൽ നിന്ന് ചിണുങ്ങുന്നു. എന്തിനാ കളിവള്ളം? കണ്ണട നേരെയാക്കി അവനോട് ചോദിച്ചു. ആ വെള്ളത്തിലൊഴുക്കാനാ. മഴ തോർന്നു തുടങ്ങിയപ്പോൾ ഇറയത്തോടെ ഒഴുകിയ കലക്ക വെള്ളത്തിൽ വള്ളമിറക്കി കളിക്കാനുള്ള അവന്റെ നിഷ്കളങ്ക ആവശ്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കുകയേ നിവൃത്തിയുള്ളൂ. കടലാസ് വാങ്ങി ക്രമത്തിൽ കീറി മടക്കി വള്ളമുണ്ടാക്കി. ആ വള്ളം ബാല്യത്തിലേക്കാണ് ഒഴുകിയത്, ഒപ്പം മനസ്സും. ഇന്നലകളിൽ പെയ്തിറങ്ങിയ മഴയിൽ കലങ്ങിയ ഇറവെള്ളത്തിൽ എത്രയോ കളിവള്ളങ്ങൾ നാം ഇറക്കിയിട്ടുണ്ട് അല്ലേ? മാത്രമോ? ബാല്യം മുന്നിലേക്ക് നീട്ടിത്തന്ന ചിത്രങ്ങളിലൊന്നിൽ കടുത്ത മഞ്ഞ നിറം ചാലിച്ച നാരങ്ങാ മിഠായിയുണ്ട്. കയ്യിലെ കുസൃതിത്തരത്തിനൊത്ത് ചാടിക്കളിച്ചു പോയ മഞ്ചാടിക്കുരുവുണ്ട്. ചുവന്ന മുഖത്ത് കരികൊണ്ട് കണ്ണു വരച്ച കുന്നിക്കുരുവുണ്ട്. കാലമെന്ന ചിതലെടുത്ത ഏടുകളിൽ അവ ഇപ്പോഴും പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുണ്ട് നാം അല്ലേ? അതെ, ആരെയും കാണിക്കാതെ മറച്ചു പിടിച്ച ഓർമ്മകളുടെ മയിൽപ്പീലി തണ്ട്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലെ ആദ്യത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാം. ആകാശവാണിയുടെ വാട്സാപ്പിലൂടെയുള്ള ഒരു സന്ദേശമാണ് ഇത്. പന്തളത്ത് നിന്ന് ശ്രീധരനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. തെല്ല് പരിഭവത്തോടെയാണ് കേട്ടോ ശ്രീധരൻ ഈ സന്ദേശം തുടങ്ങിയിരിക്കുന്നത്. വായിക്കാം. വാട്സാപ്പിലൂടെയുള്ള എൻ്റെ മൂന്നാമത്തെ കത്താണ് ഇത്. ഒരൽപ്പം പരിഭവത്തോട് പറയട്ടെ, രണ്ട് കത്തും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഫൈനലായി ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി. ആ അവസാനമായിട്ടുള്ള ഒരു ശ്രമമാണ്, ആ ശ്രമം വിജയിച്ചല്ലോ അല്ലേ. 42 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മ ഇതിലൂടെ പങ്കുവയ്ക്കണം എന്ന് തോന്നി. എൻ്റെ രണ്ടാമത്തെ വെക്കേഷൻ കഴിഞ്ഞ് 1984 ജൂലൈ 10 ബോംബെ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട് സൗദിയിലെ ജിദ്ദ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപരിചിതമായ സ്ഥലം. കമ്പനിയിൽ നിന്നും ആരും പിക്കപ്പ് ചെയ്യാൻ വരികയുമില്ല. സൗദി റിയാൽ കയ്യിലില്ലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടുപേർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എവിടെ പോകണം? ഞാൻ സ്ഥലം പറഞ്ഞു. ഉടനെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊപ്പം വന്നാൽ അവിടെ ഇറക്കിവിടാം. ഞങ്ങളും അതുവഴിയാണ് പോകുന്നത്. മറിച്ചൊന്നും ചിന്തിച്ചില്ല. അവരുടെ ഒപ്പമുണ്ടായിരുന്ന വെളുത്ത കാറിൽ കയറി. അവർ എന്നെ സുരക്ഷിതമായി ഹെഡ് ഓഫീസിന്റെ മുമ്പിലിറക്കി. നന്ദി പറഞ്ഞ് ഞാനും പിരിഞ്ഞു. ആ ഓർമ്മ പലപ്പോഴും എന്നിലൂടെ കടന്നു പോകാറുണ്ട്. ആ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ കരിമുകൽ കാട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനം ആകാശവാണിയിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പന്തളത്തുള്ള ശ്രീധരൻ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണിയിലെ എല്ലാ അവതാരകർക്കും അണിയറ ശില്പികൾക്കും കൂടി സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നു. ഇനിയും എന്നെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസത്തോടെ സ്നേഹ അഭിവാദനങ്ങളോടെ ശ്രീധരൻ പന്തളം. നിരാശപ്പെടുത്തിയില്ല എന്ന് താങ്കൾക്ക് ബോധ്യമായല്ലോ. ഗാനം കേട്ടുകൊള്ളൂ. കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന് ജയചന്ദ്രൻ പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. ഇതും ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്നതാണ്. എൻ്റെ അമ്മ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് എളുപ്പത്തിലെത്താൻ വേണ്ടി എൻ്റെ യാത്ര. ഒരു തിരുവോണത്തലേന്ന് അതിലെ പോകുമ്പോൾ അവിടെ ഒരു റേഡിയോയുടെ ശബ്ദം. ഇങ്ങനെ ആരംഭിക്കുന്ന ഈ സന്ദേശം അയച്ചിരിക്കുന്നത് വടക്കേക്കരയിൽ നിന്നും ബാബു കെ ഡി. ബാബുവിൻ്റെ സന്ദേശം തുടർന്ന് വായിക്കാം. ഞാൻ ജനാലയിലൂടെ എത്തി നോക്കി. ഭിത്തിയോട് ചേർത്ത് കെട്ടിവച്ചിട്ടുള്ള പലകയിൽ ഒരു വലിയ റേഡിയോ. ഞാൻ നേരെ അമ്മൂമ്മയുടെ അടുത്തെത്തി ചോദിച്ചു, ആ റേഡിയോ എവിടെ നിന്നാ? അത് ഇന്നലെ ശശി വന്നപ്പോൾ കൊണ്ടുവന്നത്. അമ്മൂമ്മ പറഞ്ഞു, ശശി എൻ്റെ രണ്ടാമത്തെ അമ്മാവനാണ്. മൂലമറ്റം പവർ ഹൗസിൽ ജോലി ചെയ്യുന്നു. അമ്മാവനെ എനിക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ ആ മുറിയിൽ കയറാനോ അതൊന്ന് തൊട്ടു നോക്കാനോ ഞാൻ തയ്യാറായില്ല. പകരം ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, അമ്മാവൻ തിരിച്ചു പോകുമ്പോൾ ആ റേഡിയോ കൊണ്ടുപോകരുതേ എന്ന്. അതുകൊണ്ട് ദിവസവും രാവിലെ ചെന്ന് ആ റേഡിയോ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം അമ്മൂമ്മയോട് ചോദിക്കും, അമ്മാവൻ പോയോ? ഇല്ല എന്നായിരിക്കും മിക്കവാറും മറുപടി. ഏതാണ്ട് ഒരാഴ്ചയോളം ഈ പതിവ് തുടർന്നു. ഒരു ദിവസം അമ്മൂമ്മ പറഞ്ഞു, ശശി വെളുപ്പിന് പോയല്ലോ. പിന്നെ ഇവിടെയുള്ളത് ഇളയ അമ്മാവനും അമ്മൂമ്മയുമാണ്. അതുകൊണ്ട് തന്നെ മകളുടെ മകനായ എനിക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഞാൻ മുറിയിൽ കയറി പലകയുടെ മുകളിൽ നിന്നും ആ റേഡിയോ എടുത്തു. നല്ല ഭാരമുള്ള ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫിലിപ്സിൻ്റെ ഒരു 5 ബാൻഡ് റേഡിയോ. പിന്നെ ഞാൻ പോയത് പത്രം വരുത്തുന്ന ഒരു വീട്ടിലേക്കാണ്. കാരണം അന്നത്തെ പത്രത്തിൽ റേഡിയോ പരിപാടികളുടെ അറിയിപ്പുണ്ടാകും. ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. അത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അങ്ങനെ ഒരു വിധം ഉച്ചയാക്കി. വീട്ടിൽ വന്ന് റേഡിയോ എടുത്ത് ഇറയത്ത് അരമതിലിൽ വെച്ചു. ആ പ്രദേശത്തെങ്ങും വേറെ റേഡിയോ ഇല്ല. വീടിൻ്റെ മുന്നിൽ പഞ്ചായത്ത് വഴിയാണ്. അതുകൊണ്ട് എല്ലാവരും കേൾക്കട്ടെ എന്ന ഗമയിൽ റേഡിയോ ഓൺ ചെയ്തു. ശബ്ദം കൂട്ടിയാണ് വെച്ചത്. 1 മണിയായി. ചലച്ചിത്ര ഗാനങ്ങൾ ആരംഭിക്കുകയാണ്. മരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ 14-ാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ എന്ന ഗാനത്തോടെയായിരുന്നു ആ പരിപാടിയുടെ തുടക്കം. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. കേൾപ്പിക്കുമല്ലോ. സസ്നേഹം, ബാബു കെ ഡി, വടക്കേക്കര. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. റേഡിയോ കേട്ടതിൻ്റെ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ബാബു കെ ഡിക്ക് വേണ്ടിയും എല്ലാ ശ്രോതാക്കൾക്ക് വേണ്ടിയും മരം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം 14-ാം രാവുദിച്ചത് മാനത്തോ.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വളത്തുകാടിലുള്ള സദാശിവൻ പി കെ. ഇപ്പോൾ 65 വയസ്സാകുന്നു. കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒക്കെ ഒരു പറുദീസ തന്നെയായിരുന്നു എൻ്റെ ബാല്യകാലം. ആയതിനാൽ ജന്മദിനം ഒന്നും തന്നെ ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. അന്നും ഇന്നും അതുപോലെ തന്നെ. എന്നിരുന്നാലും ഓർമ്മകൾക്ക് കഷ്ടപ്പാടും പ്രയാസവും വലിപ്പച്ചെറുപ്പവും ഒന്നുമില്ലല്ലോ. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും 5 മക്കളാണ്, 4 ആണും 1 പെണ്ണും. അതിൽ 3-ാമത്തെ മകൻ്റെ 2-ാമത്തെ മകനാണ് ഞാൻ. അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും 4 ആൺമക്കളും വിവാഹം കഴിച്ച് അവരവരുടെ ഭാര്യയും മക്കളുമായി വെവ്വേറെ വീടുകളിലാണ് താമസം. അപ്പൂപ്പനും അമ്മൂമ്മയും താമസിച്ചിരുന്ന കുടുംബ വീട്ടിൽ രാത്രി കൂട്ടുകിടക്കാൻ പോയിരുന്നത് കൊച്ചുമക്കളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൺകുട്ടികളായിരുന്നു. അന്ന് 7-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീടിനടുത്ത് ഇടത്തിട്ട എന്ന സ്ഥലത്തുള്ള സിന്ധു ടാക്കീസ് എന്ന ഓലക്കൊട്ടകയിൽ മാറി മാറി വരുന്ന സിനിമ കാണുക എന്നതായിരുന്നു. അന്നൊക്കെ കുട്ടികളായ ഞങ്ങൾ പറങ്കിയണ്ടി കൂട്ടി വെച്ച് വിറ്റാണ് സിനിമയ്ക്കും ഉത്സവത്തിനുമൊക്കെ പണം കണ്ടെത്തിയിരുന്നത്. 1 നാഴി പറങ്കിയണ്ടിക്ക് 20 പൈസ, 2 നാഴിക്ക് 40 പൈസ. അതിൽ 30 പൈസ സിനിമാ ടിക്കറ്റിനും 5 പൈസയ്ക്ക് സിനിമയുടെ തന്നെ പാട്ടുപുസ്തകവും ബാക്കി 5 പൈസയ്ക്ക് തിയേറ്ററിനുള്ളിൽ കുമ്പിളിൽ കൊണ്ട് നടന്ന് വിറ്റിരുന്ന കടലയും വാങ്ങും. ഇതായിരുന്നു പതിവ്. ഒരു സിനിമ മാറി വന്നപ്പോൾ കാണാൻ കയ്യിൽ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂട്ടുകിടക്കാൻ എൻ്റെ ഊഴം എത്തിയത്. പതിവിലും നേരത്തെ തന്നെ ഞാൻ അപ്പൂപ്പൻ്റെ അടുക്കലെത്തി. സന്ധ്യയായപ്പോൾ പതിവ് പോലെ അമ്മൂമ്മ തിരിതെളിച്ച് പ്രാർത്ഥന ചൊല്ലാൻ ആരംഭിച്ചു. ഈ സമയം ആരും കാണാതെ ഞാൻ മുറ്റത്തുള്ള പറങ്കിമാവിൽ കയറി പറങ്കിമാവിൽ നിന്നും പറങ്കിപ്പഴം അതിൻ്റെ നെടുപ്പിൽ നിർത്തിയിട്ട് പറങ്കിയണ്ടി മാത്രം ഈർത്തെടുത്തു. കൃത്യമായി പറഞ്ഞാൽ 31 എണ്ണം. പിറ്റേന്ന് രാവിലെ അമ്മൂമ്മ ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ പറങ്കിയണ്ടി ഇല്ലാതെ പറങ്കിപ്പഴം മാത്രം അനേകം കൊമ്പുകളിൽ തൂങ്ങിയാടുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അമ്മൂമ്മ ഉടനെ തന്നെ മക്കളെയും മരുമക്കളെയും വിളിച്ചു വരുത്തി അന്വേഷണം ആരംഭിച്ചു. അമ്മൂമ്മയും അപ്പൂപ്പനും ഓർമ്മയായിട്ട് അനവധി വർഷം കടന്നുപോയിട്ടും അന്നത്തെ ആ പറങ്കേണ്ടി കള്ളനെ കണ്ടുപിടിക്കാൻ ഇതേവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അന്നത്തെ ആ മോഷ്ടാവ് പറങ്കേണ്ടി വിറ്റുകിട്ടിയ പണം കൊണ്ട് കണ്ട സിനിമയാണ് ഹരിശ്ചന്ദ്ര. ഈ സിനിമയിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ അർത്ഥവത്തായ ഒരു പാട്ടുണ്ട്, ആത്മവിദ്യാലയമേ. ആ പൂർവ്വസ്മരണയ്ക്കായി ഈ ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ? സ്നേഹത്തോടെ, ഓർമ്മച്ചെപ്പിൻ്റെ ആരാധകൻ സദാശിവൻ പി കെ. അനന്ത, ഗാനം കേൾപ്പിച്ചു തരാമല്ലോ. കമുകുറ പുരുഷോത്തമനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. തിരുനയനാർ കുറിച്ച് മാധവൻ നായർ എഴുതി. ബ്രദർ ലക്ഷ്മൺ ആണ് ഈ ഗാനം ഈണം പകർന്നിരിക്കുന്നത്.

0: ഞാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ.
1: 2026 അന്താരാഷ്ട്ര ബധിരദിനം ആചരിക്കുകയാണല്ലോ. സെപ്റ്റംബർ 27 ബധിരദിനമായി ആചരിക്കുന്നത്. എന്നിരുന്നാലും അവസാനത്തെ ഞായറാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ബധിര വാരാചരണ പരിപാടികൾ 7 ദിവസത്തിലേക്ക് നീളും. ഇപ്രകാരം നടത്തപ്പെടുന്ന ബധിര വാരാചരണത്തിന് ബധിരരെ പ്രതികൂലമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയെടുക്കുകയും അതിലൂടെ പരിഹാരം കാണുകയുമാണ് ലക്ഷ്യം.
2: അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിൽ ഇനി കത്തുകൾ വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് പൂഴനാട് നിന്നും വിമല തോമസ് ആണ്. ഓർമ്മകളുടെ മായാജാലക വാതിൽ തുറന്നപ്പോൾ ലഭിച്ച മധുരസ്മരണകൾ പങ്കുവയ്ക്കട്ടെ. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് അടുത്ത കോഴ്സിന് പോകാൻ തയ്യാറെടുക്കുന്ന ഇടവേളയിൽ ഒരു വില്ലേജ് ഓഫീസിൽ താൽക്കാലിക നിയമനത്തിൽ ക്ലറിക്കൽ തസ്തികയിൽ ഞാൻ ജോലി നോക്കുകയായിരുന്നു. ആ ഓഫീസിൽ സുമിത്ര എന്നു പേരുള്ള ഒരു ചേച്ചിയും ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ ഇടെ കുറച്ചകലെയുള്ള ശ്രീമുരുക തിയേറ്ററിൽ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമ റിലീസായി. ആ സിനിമ കണ്ടിട്ട് ഓഫീസിലെ എല്ലാവരും, ഞാനൊഴികെ, മുകുന്ദേട്ടൻ സുമിത്ര ചേച്ചിയെ വിളിക്കുന്നു എന്ന് കളിയാക്കാൻ തുടങ്ങി. ചേച്ചി പറഞ്ഞു, എന്തായാലും മുകുന്ദേട്ടനെ ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞ് സിനിമ കാണാൻ എന്നെയും വിളിച്ചു. ഞാൻ വീട്ടിൽ ചോദിച്ചു വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അനുവാദവും വാങ്ങി. പിറ്റേന്ന് ഞായറാഴ്ച ഞങ്ങൾ പോയി മാറ്റിനി ഷോ കണ്ടു. അന്ന് കണ്ട സിനിമയിലെ അവിസ്മരണീയമായ ഒരു ഗാനം, ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, ഇന്നും എന്റെ ഓർമ്മച്ചെപ്പിൽ തിളങ്ങി നിൽക്കുന്നു. മേൽക്കുമേൽ മാറ്റേറുന്ന രത്നം പോലെ ഈ ഗാനം കേൾപ്പിക്കാമോ? കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, പൂഴനാട് നിന്ന് വിമല തോമസ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്ത് ചക്കരമാവിൻ ചുവട്ടിൽ. ഈ വരികൾ എഴുതിയത് ഷിപ്പു ചക്രവർത്തി. സംഗീതം അവസേപ്പച്ചൻ. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,995 രൂപ, പവന് 111,960 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചിപ്പ് തുടരുന്നു.
4: അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഈ ഓർമ്മകളുമായി ഓർമ്മച്ചെപ്പിൽ വിരുന്നിനെത്തുന്നു കൊല്ലം ജില്ലയിലെ വണ്ടിപ്പുരയിൽ നിന്നും സജീവ് മണക്കാട്ടുപുഴ. ഓർമ്മകൾ വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഒരുപാടൊരുപാട് കാലമായി ഓർമ്മച്ചെപ്പിലേക്ക് എഴുതിയിട്ട്. ജീവിതത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ വാർഷികവേളയിൽ ഒരു കത്തെഴുതുകയാണ്. ദയവായി പരിഗണിക്കുമല്ലോ. പിന്നെന്താ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർഷികവേളയല്ലേ, ഈ കത്ത് പരിഗണിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. കുടുംബജീവിതമെന്ന ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് ഒരാൾ കടക്കുന്നതിൻ്റെ ആദ്യ പടിയാണല്ലോ വിവാഹമെന്നത്. ഞാൻ വിവാഹിതനായിട്ട് കാൽ നൂറ്റാണ്ട് തികയുകയാണ് സെപ്റ്റംബർ 23. ഈ സവിശേഷ വേളയിൽ ഓർമ്മകളുടെ ചീന്തകളിൽ നിന്ന് ചിലത് അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. കുറേ പെണ്ണുകാണൽ ചടങ്ങുകൾക്ക് ശേഷമാണ് ഞാൻ അവളെ കണ്ടെത്തിയത്. 2001 സെപ്റ്റംബർ 1 എന്റെ സുന്ദരമായ നാട്ടിൻപുറത്തെ പോലൊരു ഗ്രാമത്തിലായിരുന്നു അവളുടെയും താമസം. മാതാപിതാക്കളുടെ 2 മക്കളിൽ മൂത്തവൾ. ഞങ്ങളുടേതുപോലെ സാധാരണ കുടുംബം. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രണയത്തിലായി എന്ന് വേണം പറയാൻ. ഏതാണ്ട് 2 ആഴ്ചയോളം നിരന്തരം വിളിയും പറച്ചിലും. മൊബൈൽ ഫോണിലൂടെയല്ല, ലാൻഡ് ഫോൺ വഴിയായിരുന്നു ഞങ്ങളുടെ സല്ലാപം. കല്യാണത്തിന് മുമ്പുള്ള ഈ കാലയളവിലെ ഫോൺ വിളിയിലൂടെ ഞങ്ങൾ ഏറെക്കുറെ പരസ്പരം മനസ്സിലാക്കിയിരുന്നു. ഇരു വീട്ടുകാരും പരസ്പരം അടുത്തു. സെപ്റ്റംബർ 23 ആർഭാടപൂർവം ഞങ്ങളുടെ വിവാഹം നടന്നു. ദീർഘകാലം പ്രണയിച്ചവരെ പോലെ ഞങ്ങൾ അങ്ങനെ ഒന്നായി. പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള യാത്ര 25 വർഷം പിന്നിടുമ്പോൾ സംഭവബഹുലമായ ഒരു നിർണായക ജീവിതകാലമാണെന്ന് തിരിച്ചറിയുന്നു. ദൈവാനുഗ്രഹമായി 2 മക്കളെയും ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുമിച്ചുള്ള 25 വർഷത്തെ പിന്നോട്ട് നോക്കുമ്പോൾ ഞാനും പ്രിയപ്പെട്ടവളും ആദ്യമായി തിയേറ്ററിൽ പോയി കണ്ട സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം കൂടും വരെ അവൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അനുഭവത്തിൻ്റെ ഇഷ്ടവും പ്രസക്തിയും വർദ്ധിക്കുകയാണ്. എന്റെ നാടിൻ്റെ സമീപമുള്ള പട്ടണത്തിലെ തിയേറ്ററിൽ പോയി അന്ന് കണ്ട സിനിമ രാക്ഷസരാജാവായിരുന്നു. പ്രിയതമയ്ക്കും ഒത്തിരി പ്രിയതരമായിരുന്നു ആദ്യത്തെ ആ സിനിമ അനുഭവം. അത് അവൾ ഇന്നും ആവർത്തിക്കുന്ന കാര്യമാണ്. രാക്ഷസരാജാവ് എന്ന ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ദൈവാനുഗ്രഹത്താൽ ഒരുമിച്ചുള്ള യാത്ര കാൽ നൂറ്റാണ്ട് തികയുമ്പോൾ ഇതുവരെ വഴി നടത്തിയ തമ്പുരാൻ ഇനിയും ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ ഇട നൽകട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ കാലയളവിനുള്ളിൽ ഒരുമിച്ച് നിരവധി സിനിമകൾ കണ്ടുവെങ്കിലും രാക്ഷസരാജാവിനോടുള്ള ഇഷ്ടം ഒട്ടും കുറയുന്നില്ല. അതിലെ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കാൻ ഈ അവസരത്തിൽ ഓർമ്മച്ചെപ്പിനോട് അഭ്യർത്ഥിക്കുന്നു. ആകാശവാണിക്കും മണിയറ പ്രവർത്തകർക്കും ഓർമ്മച്ചെപ്പിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. 1986 ആകാശവാണിയുമായി അടുക്കുന്നത്. എഴുത്തുപെട്ടിയിലേക്ക് കത്തെഴുതിക്കൊണ്ട് ആ ദൃഢമായ ആത്മബന്ധത്തിന് 40 വയസ്സുകൂടി ആവുകയാണ്. നിരവധി പ്രാവശ്യം പ്രിയപ്പെട്ട ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ വരാനും ദീർഘകാലമായി ബന്ധം തുടരുന്ന ആകാശവാണിയോടുള്ള എല്ലാ സ്നേഹവും വെളിപ്പെടുത്തിക്കൊണ്ട് സജീവ് മണക്കാട്ടുപുഴ വണ്ടിപ്പുരയിൽ. സജീവ് മണക്കാട്ടുപുഴയ്ക്കും പ്രിയതമയ്ക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആശംസകളും നേരുന്നു. ഒരു കാര്യം മറന്നുപോയി കേട്ടോ സജീവ് മണക്കാട്ടുപുഴ, പ്രിയതമയുടെ പേരും കുഞ്ഞുങ്ങളുടെ പേരും കൂടി ഈ കത്തിൽ സൂചിപ്പിക്കാമായിരുന്നു. സാരമില്ല, പോട്ടെ. ഗാനം കേട്ടാലോ? രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ എഴുതി, മോഹൻ സിത്താര ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഈ ഗാനം സജീവ് മണക്കാട്ടുപുഴയ്ക്കും പ്രിയതമയ്ക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ ആകാശവാണി ഇഷ്ടപ്പെടുന്ന ഏവർക്കും വേണ്ടി ഇതാ കേട്ടുകൊള്ളൂ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
0: കുക്ക്വെയർസ്, പൂജാർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
8: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണ്ണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
9: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
10: 2026 സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിന് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് ആംഗ്യഭാഷാ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
11: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
13: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
14: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
15: ഓർമ്മച്ചപ്പ് തുടരുന്നു.
16: വയനാട് വാളവയൽ നിന്നും മിനി VS അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി കത്ത് വായിക്കാം. പ്രിയമുള്ള ഓർമ്മച്ചപ്പിന്, ശ്രവിക്കുമ്പോൾ എഴുതാതിരിക്കാൻ കഴിയുന്നില്ല. ഓർമ്മകളില്ലാത്തവരായി ആരും തന്നെയില്ല. എയും ഇയും ഒക്കെ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. കൊള്ളാം കേട്ടോ. എൻ്റെ ബാല്യത്തിലെ ഒരു ഓർമ്മ ഞാനിവിടെ പകർത്തുകയാണ്. പണ്ട് എൻ്റെ ബാല്യത്തിൽ ആഴ്ചപ്പതിപ്പുകൾ ഒരു ഭ്രാന്തായിരുന്നു. അതിലെ ചിത്രകഥ മാത്യൂസ് എന്ന ചിത്രകാരൻ്റെ ഭാവനയിലൂടെ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ജീവൻ പകർന്നതുപോലെയാണ്. അതിലെ വേഷങ്ങൾ, അച്ഛന് ചോറുമായി കിടങ്ങൂർ കോട്ടപ്പുറം കവല വഴി സഞ്ചാരം, അവിടെ ഒരു തയ്യൽക്കടയുണ്ട് മേരി ചേച്ചിയുടെ. അവിടെ ചെന്നാൽ ചേച്ചി വായിക്കുന്ന ആഴ്ചപ്പതിപ്പ് ഞാൻ കയ്യിലാക്കും. മാത്യൂസിൻ്റെ ചിത്രകഥയുടെ പേര് ഞാൻ മറന്നുപോയി. എന്നാലും അതിലെ കഥാപാത്രങ്ങളും ജീവിതവുമെല്ലാം ഒരു ഓർമ്മയാണ്. ദേവൻ എന്ന ചിത്രകാരൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം ഭാവനയിൽ ചാലിച്ച് ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ ആ നാവിൻ തുമ്പിൽ നിന്നും ഉതിരുന്ന ഒരു ഗാനമുണ്ട്. രാജപരമ്പര എന്ന സിനിമയിലെ ദേവി നിൻചിരിയിൽ കുളിരോ എന്ന ഗാനം എപ്പോൾ കേട്ടാലും ഞാൻ ഓടിപ്പോവുകയാണ് എന്റെ ജന്മസ്ഥലമായ കിടങ്ങൂരിലേക്ക്. ഇന്ന് വയനാട്ടിൽ താമസിക്കുന്നു. ഈ ഗാനം ഓർമ്മച്ചെപ്പ് എനിക്ക് സമ്മാനിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കട്ടെ. വയനാട് വാളവയൽ നിന്നും മിനി VS. ഗാനം കേൾക്കാം. അപ്പൻ തച്ചേത്ത് എഴുതി, AT ഉമർ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം, ചിത്രം രാജപരമ്പര.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചെപ്പിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കലക്കവെള്ളത്തിൽ മുങ്ങിത്താണുപോയ കളിവള്ളത്തിന്റെ കൗതുകം മാറും മുമ്പേ ചെറുമകന്റെ അടുത്ത ആവശ്യം, വിശറി ഉണ്ടാക്കി തരുമോ? പിന്നെ അത് കളിപ്പന്തായി, ഓലപ്പാമ്പായി, ഓലപ്പീപ്പിയായി, പ്ലാവിലെ തൊപ്പിയായി. അപ്പോഴേക്കും ബാല്യവും ദൂരെയായി. പിന്നെ കൗമാരം നഷ്ടപ്പെട്ട, യൗവനം നഷ്ടപ്പെട്ട, പ്രകൃതിയിലെ സുഖമുള്ള

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ഓർമ്മച്ചപ്പ് @gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവ്വം.

0: എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നിയന്ത്രണരേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ധീരരായ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ ആ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ഭീകരവാദത്തിനെതിരായ നയം തുറന്ന പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഭീകരാക്രമണങ്ങൾ കാരണം ഭാരതം വർഷങ്ങളോളം അനുഭവിച്ച വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13 ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിന്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ സെൻസസിനെ കുറിച്ചാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ദുർഘടവും മഞ്ഞുമൂടിയതുമായ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. അവിടെ നിന്ന് നിരവധി പ്രചോദനകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് 15 ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിന്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക. തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി ഒരു ഡോക്യുമെന്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിനു ശേഷം അത് സെൻസസിന്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
നിങ്ങളുടെ

ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100-ാം ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെയും ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിന്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെന്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്മാഭിമാനത്തിന്റെ ഒരു മഹോത്സവത്തോടെയാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. ആ മഹോത്സവമായിരുന്നു സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് 1026 മുഹമ്മദ് ഗസ്നി ആദ്യമായി സോമനാഥ ക്ഷേത്രം തകർത്തു. എന്നാൽ സോമനാഥ് ക്ഷേത്രത്തെ തകർത്ത് ഭാരതത്തിന്റെ സ്വത്വം തുടച്ചു നീക്കാൻ വന്നവർക്ക് ഇന്ന് യാതൊരു അടയാളവുമില്ല. അതേസമയം സോമനാഥ ക്ഷേത്രം ഇന്നും വിശാലമായ കടൽത്തീരത്ത് അതിന്റെ പൂർണ്ണ പ്രൗഢിയോടെ ഭാരതത്തിന് അമരത്വത്തിന്റെ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് മൻ കി ബാത്തിൽ ഈ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. 1026 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഡേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അതായത്, മോഡേര ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും പിന്നെയും ആക്രമണങ്ങൾ നടന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും ആത്മവിശ്വാസം തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഭീമദേവ് 1-ാമൻ ഗസ്നിയെ നേരിടുക മാത്രമല്ല ചെയ്തത്. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മോഡേര സൂര്യക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ അതിജീവനശേഷി കൊണ്ടുതന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും മോഡേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഡേര ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്,

ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഡേര പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഡേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഡേര നൃത്ത മഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിന്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഡേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിനു പിന്നിൽ അതിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ടു നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തന്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ 2 വരികയാണ്. ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽ തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവ വിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ടു വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായ് രൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഒരു കാലത്ത് ഇവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ ആനകൾ ഈ പ്രദേശത്ത് നിന്ന് അകന്നുപോയി. 3 മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിക്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ്

ബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിന്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ ടൈഗർ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിൻ്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവ അഭിയാൻ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 ആഴ്ച നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിൻ്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം 1000 കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു: ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവസുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. 1000കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആൻഡം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത്, സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്, ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലൻറ്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോട്ടിംഗ് ടാലൻറ്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലൻറ്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിൻ്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർന്നിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യാ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ 2 ടൂർണമെൻറ്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാഡമിയിലൂടെ അദ്ദേഹം തൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോ ടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിൻ്റെ ഫോക്കസ്. അദ്ദേഹത്തിൻ്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിൻ്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിൻ്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല.
എന്റെ പ്രിയപ്പെട്ട

നാട്ടുകാരെ, നെല്ലിക്ക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടുത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായി ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOPയുടെ ഭാഗമായി പുതിയ വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാര മേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ തീർച്ചയായുമുണ്ട്. ചിലയിടത്ത് സവിശേഷമായ ഒരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. ഓൺ ഡിസ്ട്രിക്ട് ഓൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോക വിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൻ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 200,000-ൽ അധികം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൻ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു.
പോഷകാഹാരക്കുറവിനെതിരായ

0: ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഖാനോനെക്കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളിലൂടെ തായ്ലൻഡിലെ ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000-ൽ ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:00 അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധതരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിന്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുന്ന രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ടു പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.
3: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.
4: നമസ്കാരം. പ്രധാന വാർത്തകൾ.
3: മയക്കുമരുന്ന് ഉപയോഗം രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിൻ ആരംഭിച്ചതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ 10th വാർഷികമാണ് നാളെയെന്ന് പ്രധാനമന്ത്രി. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് കടന്ന് ധീരസൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന്റെ തുറന്ന നയപ്രഖ്യാപനമായിരുന്നുവെന്ന് മോദി പറഞ്ഞു. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സെൻസസിനുവേണ്ടി എല്ലാവരും കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് നരേന്ദ്രമോദി. പൌരന്മാരുടെയും കുടുംബത്തിന്റെയും ശരിയായ വിവരങ്ങൾ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. CMRL എക്സാലോജ് കേസിൽ ED പറയുന്നതുപോലെ ചെയ്യാൻ പറ്റില്ലെന്നും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കേസെടുക്കുന്നതിന് ഗവൺമെന്റ് എതിരല്ലെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ആഡംബരയാത്രാ വിവാദത്തിൽ തനിക്കെതിരെ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി പ്രചാരണമാണ് നടത്തിയതെന്ന് മന്ത്രി KM ഷാജി. മുൻപും താൻ ഉപയോഗിച്ചിരുന്ന സുഹൃത്തിന്റെ കാറാണ് ഔദ്യോഗിക വാഹനം കേടായതിനെ തുടർന്ന് അനുമതിയോടെ ഉപയോഗിച്ചതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. മുതലാളിത്തത്തിന്റെ കണ്ണിലൂടെയല്ല, ഗാന്ധിജിയുടെ കണ്ണടയിലൂടെയാണ് വികസനത്തെ കാണേണ്ടതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റി സംഘടിപ്പിച്ച CH മുഹമ്മദ് കോയ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. അനഹത് സിംഗ്, അഭയ് സിംഗ് എന്നിവർ മത്സരിക്കുന്ന സ്ക്വാഡ് സിംഗിൾസ് ഫൈനലുകളാണ് ഇന്നത്തെ പ്രധാന ആകർഷണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ ബോക്സിംഗ് മെഡൽ അങ്കുഷ് പങ്കൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ തജിക്കിസ്ഥാനിന്റെ നെക്രൂസ് സലിമോവിനെ മറുപടിയില്ലാത്ത 5 സ്കോറിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഗാനമാലിക. രണ്ട് ശബ്ദങ്ങൾ ഒന്നാകുമ്പോൾ പിറക്കുന്ന മനോഹര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമാലിക ഇവിടെ തുടങ്ങുന്നു. മലയാള സിനിമയിലെ ചില യുഗ്മഗാനങ്ങളിലൂടെ ഒരു സംഗീതയാത്ര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനമാലികയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യ ഗാനം ബംഗ്ലാവിൽ ഔദ എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാലും സുജാതയും പാടിയതാണ്. ഗാനരചന BR പ്രസാദ്, സംഗീതം MR ജയചന്ദ്രൻ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
4: ഷോറൂം സന്ദർശിക്കൂ.
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഈച്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈയെടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
1: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: ഗാനമാലികയിൽ അടുത്ത ഗാനം സാരഥി എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും മൃദുല വാര്യരും പാടിയത്. ഗാനരചനയും സംഗീത സംവിധാനവും ഗോപി സുന്ദർ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
2: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: യേശുദാസും സുജാതയും ചേർന്ന് പാടിയൊരു യുഗ്മഗാനം കേൾക്കാം. ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ ഈണപ്പൂക്കുട ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശങ്ങൾ ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. നമ്പർ ഇപ്രകാരം: 8281-4203-05. നമ്പർ ഒരിക്കൽ കൂടി: 8281-4203-05. സന്ദേശങ്ങൾ അയക്കേണ്ട വിധം, ഇഷ്ടഗാനം, ചിത്രത്തിന്റെ പേര്, അയച്ചു തരുന്ന ശ്രോതാവിന്റെ പേരും സ്ഥലവും. എന്നാൽ വേഗം തന്നെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് സന്ദേശങ്ങൾ അയക്കൂ. അടുത്ത ഗാനം പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും റിമി ടോമിയും പാടിയത്. ഗാനരചന വിനോദ് സുദർശൻ, സംഗീതം GK ഹരീഷ് മണി.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.

ഗാനമാലികയിൽ ഇനി പി ജയചന്ദ്രനും മഞ്ജരിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മൈ ബോസ്. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം എം ജയചന്ദ്രൻ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഗാനമാലിക തുടരുന്നു. ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും നിഷാദും പാടിയ ഗാനം. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം എം ജയചന്ദ്രൻ.

ഗാനമാലികയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സുഖം സുഖകരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമാലിക ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ.
1: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഏർലി ഇന്റർവെൻഷൻ വിഭാഗം മേധാവി ഡെയ്സി സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
2: സെപ്റ്റംബർ മാസത്തിലെ അവസാന വാരം അന്താരാഷ്ട്ര ബധിരവാരമായി ആചരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആ കുടുംബത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നാൽ ആ കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നു. ഇവിടെയാണ് പ്രാരംഭ ഇടപെടൽ അഥവാ ഏർലി ഇന്റർവെൻഷനിന്റെ പ്രസക്തി. ഈ പ്രശ്നം എത്രയും വേഗം തിരിച്ചറിയുന്നുവോ, എത്രയും വേഗം ശരിയായ ഇടപെടൽ നടത്തുന്നുവോ, അത്രയും ആ കുഞ്ഞിന്റെ ഭാവി ജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കും. ആദ്യമായി കേൾവി എന്താണെന്ന് നോക്കാം. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഏറ്റവും സ്വാഭാവികമായി വികസിക്കുന്ന ഒരു കഴിവാണ് കേൾവി. ശബ്ദ തരംഗങ്ങളെ പുറം ചെവി പിടിച്ചെടുത്ത് മധ്യകർണത്തിലൂടെയും അകം ചെവിയിലൂടെയും കടത്തിവിട്ട് കേൾവിനാടി വഴി തലച്ചോറിലെത്തിച്ച് അതിനെ അർത്ഥവത്തായ ശബ്ദമായി തിരിച്ചറിയുന്ന പ്രക്രിയയാണിത്. എന്നാൽ ഇത് വെറും ശബ്ദം തിരിച്ചറിയൽ മാത്രമല്ല, ഭാഷ പഠിക്കാനും അതിലൂടെ ചിന്തിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെടാനുമുള്ള അടിസ്ഥാന കണ്ണിയാണ് കേൾവി. ഇനി കേൾവിക്കുറവ് എന്താണെന്ന് നോക്കാം. ഈ പറഞ്ഞ പ്രക്രിയയിൽ ചെവി മുതൽ തലച്ചോർ വരെ ഏതെങ്കിലും ഘട്ടത്തിൽ തടസ്സം സംഭവിക്കുമ്പോഴാണ് കേൾവിക്കുറവ് ഉണ്ടാകുന്നത്. ഇത് ഭാഗികമോ പൂർണ്ണമോ ആകാം. ഒരു ചെവിയെയോ രണ്ടു ചെവികളെയുമോ ബാധിക്കാം. പുറം ചെവിയിലോ മധ്യകർണത്തിലോ ഉള്ള തകരാറുകൾ കാരണമുണ്ടാകുന്ന കേൾവിക്കുറവിനെ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നും അകം ചെവിയിലോ കേൾവിനാടിയിലോ ഉള്ള തകരാറുകൾ കാരണമുണ്ടാകുന്നതിനെ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നും ഇവ രണ്ടും കൂടിച്ചേർന്നുണ്ടാകുന്ന കേൾവിക്കുറവിനെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്നും വിളിക്കുന്നു. തീവ്രത അനുസരിച്ച് കേൾവിക്കുറവിനെ നേരിയ, മിതമായ, തീവ്രമായ, അതിതീവ്രമായ എന്നിങ്ങനെയും തരംതിരിക്കാറുണ്ട്. കേൾവിക്കുറവ് ആർക്കും ഉണ്ടാകാം, എങ്കിലും ചില കുട്ടികളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിതിനെ ഹൈറിസ്ക് കേസസ് എന്ന് വിളിക്കുന്നു. പാരമ്പര്യം, ഗർഭകാലത്ത് അമ്മയ്ക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം, പ്രസവ സമയത്ത് കുഞ്ഞിനെ ബലമായി പുറത്തെടുക്കേണ്ടി വരുന്ന അവസ്ഥ, പ്രസവശേഷം കുഞ്ഞിന് മതിയായ ഓക്സിജൻ കിട്ടാതിരിക്കുക, ഇൻക്യുബേറ്ററിൽ അധികനാൾ കിടത്തേണ്ടി വരിക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളിൽ ഈ സാധ്യത കൂടുതലാണ്. ജനിച്ചയുടൻ ഇവരുടെ കേൾവി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജനനശേഷവും രോഗങ്ങൾ, ചെവിയിലുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, വീഴ്ചകൾ, മറ്റ് അപകടങ്ങൾ എന്നിവയെല്ലാം ചിലപ്പോൾ കേൾവിക്കുറവിലേക്ക് നയിച്ചേക്കാം. കേൾവിക്കുറവ് നേരത്തെ തന്നെ കണ്ടെത്താതെ പോകുന്ന കുട്ടികളിൽ സംസാരഭാഷ വൈകുന്നു, പദസമ്പത്ത് കുറയുന്നു, തുടർന്ന് വായനയിലും എഴുത്തിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഭാഷയില്ലെങ്കിൽ ചിന്തിക്കാനും ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടാകുന്നതിനാൽ ഇത് ഭൗതിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയാതെ വരുമ്പോൾ കുട്ടികളിൽ ഒറ്റപ്പെടൽ, ആത്മവിശ്വാസക്കുറവ്, വൈകാരികമായ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഈ പ്രത്യാഘാതങ്ങൾ ബാല്യകാലത്ത് മാത്രമല്ല മുതിർന്നതിനുശേഷവും ജീവിതത്തിലുടനീളം തുടരാം. അതുകൊണ്ടുതന്നെ കേൾവിക്കുറവ് ആദ്യം തിരിച്ചറിയാൻ കഴിയുന്ന മാതാപിതാക്കളുടെ ജാഗ്രത വളരെ പ്രധാനമാണ്. വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കുട്ടി ഞെട്ടാതിരിക്കുക, ആറുമാസം കഴിഞ്ഞിട്ടും ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക, 9 മുതൽ 12 വരെയുള്ള മാസങ്ങളിൽ കുട്ടി സാധാരണയായി ഉണ്ടാക്കാറുള്ള ശബ്ദങ്ങൾ പെട്ടെന്ന് നിന്നുപോവുക എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഓഡിയോളജിസ്റ്റിനെയോ ഡോക്ടറെയോ കാണിക്കേണ്ടതാണ്. കേൾവിക്കുറവ് എത്ര നേരത്തെ കണ്ടെത്തി ഇടപെടണം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. ജോയിന്റ് കമ്മിറ്റി ഓൺ ഇൻഫന്റ് ഹിയറിംഗ് JCIH മുന്നോട്ട് വയ്ക്കുന്ന 1-3-6 തത്വം. കുട്ടി ജനിച്ച് 1 മാസത്തിനുള്ളിൽ പ്രാഥമിക കേൾവി പരിശോധന നടത്തണം. കേൾവിക്കുറവ് സംശയിച്ചാൽ 3 മാസത്തിനുള്ളിൽ വിശദമായ ഓഡിയോളജിക്കൽ വിലയിരുത്തലിലൂടെ അത് സ്ഥിരീകരിക്കണം. 6-ാം മാസത്തിൽ തന്നെ കുട്ടിക്ക് ആവശ്യമായ ശ്രവണസഹായി, ഭാഷാ പരിശീലനം, കുടുംബ പിന്തുണ എന്നിവ ഉൾപ്പെടുന്ന ഇടപെടൽ ആരംഭിക്കുകയും വേണം. 2019 JCIH ഈ മാനദണ്ഡം കൂടുതൽ മെച്ചപ്പെടുത്തി സാധ്യമെങ്കിൽ 1-2-3 എന്ന നിലയിലേക്ക്, അതായത് 1 മാസത്തിനുള്ളിൽ പരിശോധന, 2 മാസത്തിനുള്ളിൽ രോഗനിർണയം, 3 മാസത്തിനുള്ളിൽ ശരിയായ ഇടപെടൽ എന്ന നിലയിലേക്ക് സമയക്രമം ചുരുക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇടപെടൽ എത്ര നേരത്തെയാകുന്നുവോ അത്രയും നല്ലത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഇതുകൊണ്ടാണ് ലോകമെമ്പാടും യൂണിവേഴ്സൽ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിംഗ്, എല്ലാ നവജാത ശിശുക്കൾക്കും നിർബന്ധമായി കേൾവി പരിശോധന നടത്തുന്ന സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ആശുപത്രിയിൽ വെച്ച് തന്നെ വേദനയില്ലാതെ ഒരു ലളിതമായ പരിശോധനയിലൂടെ ഇത് സാധ്യമാണ്. എന്തുകൊണ്ടാണ് സമയം ഇത്ര നിർണായകമാകുന്നത് എന്നൊന്ന് വിശദമാക്കാം. കുട്ടി ജനിച്ച ആദ്യത്തെ 3 വർഷത്തെയാണ് ക്രിട്ടിക്കൽ പീരീഡ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഭാഷാ വികാസത്തിന്റെ സുവർണ കാലഘട്ടം. മനുഷ്യന്റെ തലച്ചോറിന്റെ 80% വികാസവും നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കേൾവി പരിമിതിയുള്ള ഒരു കുട്ടി ശബ്ദങ്ങൾ കേൾക്കാതെ വരുമ്പോൾ തലച്ചോറിലെ കേൾവിയുമായി ബന്ധപ്പെട്ട ഞരമ്പുകൾ ഉത്തേജിപ്പിക്കപ്പെടാതെ പോകുന്നു. 3 വയസ്സിന് ശേഷം ഭാഷ പഠിക്കാൻ പറ്റില്ല എന്നല്ല, മറിച്ച് അതിനുള്ള തലച്ചോറിന്റെ സ്വാഭാവിക കഴിവ് കുറഞ്ഞു വരുന്നു. പലരും ചോദിക്കാറുണ്ട്, ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കേൾക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് സംസാരിക്കാത്തത് എന്ന്. നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നു എന്ന് കരുതുക. അവിടുത്തെ ഭാഷ കേൾവിശക്തിയുള്ള നിങ്ങൾ നന്നായി കേൾക്കുന്നുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഉടൻ തന്നെ ആ ഭാഷ സംസാരിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ സമയവും പരിശീലനവും വേണം. ഇതുതന്നെയാണ് കേൾവിക്കുറവുള്ള കുട്ടിയുടെയും അവസ്ഥ. അവർ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാലും ഭാഷ കേട്ടു പഠിക്കാൻ സമയവും പരിശീലനവും ആവശ്യമാണ്. കേൾവിശക്തിയുള്ള ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ 6 മാസം മുതൽ തന്നെ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങുന്നു എങ്കിലും ജനിച്ച് 1 വയസ്സാകുമ്പോഴാണ് സംസാരിച്ചു തുടങ്ങുന്നത്. ഈ കാലം അത്രയും ആ കുഞ്ഞ് ഭാഷ കേട്ട് പഠിക്കുകയാണ്. എന്നാൽ കേൾവിക്കുറവുള്ള ഒരു കുട്ടിയാകട്ടെ, ജനിക്കുമ്പോൾ തന്നെ ഭാഷ കേൾക്കുന്നതിൽ കേൾവിയുള്ള കുട്ടിയെ അപേക്ഷിച്ച് 3 മാസത്തോളം പിന്നിലാണ്. ഇടപെടൽ വൈകുന്തോറും ഓരോ ദിവസവും ആ വിടവ് കൂടിക്കൂടി വന്ന് അത് കുഞ്ഞിന്റെ ഭാഷാവികാസത്തെയും സംസാരശേഷിയെയും സാരമായി ബാധിക്കുന്നു. അതുകൊണ്ടാണ് എത്രയും നേരത്തെ ശ്രവണ സഹായി വെച്ച് ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും പരിശീലനത്തിലൂടെ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും കുട്ടിയെ പ്രാപ്തനാക്കുകയും വേണം എന്ന് പറയുന്നത്. ഇനി വൈകി കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിർഭാഗ്യവശാൽ പല കുടുംബങ്ങളിലും കുട്ടിക്ക് 1-2 വയസ്സാകുമ്പോഴാണ് ഇവൻ വിളിച്ചാൽ കേൾക്കുന്നില്ലല്ലോ, സംസാരിക്കാൻ വൈകുന്നല്ലോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുന്നത്. അപ്പോഴേക്കും ഭാഷാവികാസത്തിന്റെ ഏറ്റവും നിർണായകമായ ആദ്യ വർഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കും. ഇത് ഭാഷാശേഷിയിൽ മാത്രമല്ല, വൈജ്ഞാനിക വളർച്ച, സാമൂഹിക പെരുമാറ്റം, വൈകാരിക സ്ഥിരത, പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ പ്രകടനം എന്നിവയിലെല്ലാം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. കൂടാതെ വൈകി കണ്ടെത്തുമ്പോൾ കുടുംബങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയും കുറ്റബോധത്തിലൂടെയും കടന്നു പോകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് നവജാത ശിശുക്കളിൽ നിർബന്ധമായും കേൾവി പരിശോധന നടത്തണം എന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത്. ഏർലി ഇന്റർവെൻഷൻ എന്നാൽ ആഴ്ചയിലൊരിക്കൽ ക്ലിനിക്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന തെറാപ്പി മാത്രമല്ല, ഇത് മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരിശീലനമാണ്. കുട്ടിയുടെ ഏറ്റവും മികച്ച അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ്. ഭക്ഷണം കൊടുക്കുമ്പോൾ, കളിപ്പിക്കുമ്പോൾ, ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷവും കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ രക്ഷിതാക്കളെ പരിശീലിപ്പിക്കുന്നു. കുട്ടിയുടെ കേൾവിക്കുറവിന്റെ തോതനുസരിച്ച് ഹിയറിംഗ് എയ്ഡുകളോ കോക്ലിയർ ഇംപ്ലാന്റോ നൽകി സംസാരഭാഷ വളർത്തിയെടുക്കാം. ചുരുക്കം ചില സാഹചര്യങ്ങളിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡും കോക്ലിയർ ഇംപ്ലാന്റും അനുയോജ്യമല്ലാതെ വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടിക്ക് ആംഗ്യ ഭാഷയിൽ പരിശീലനം നൽകി ആശയവിനിമയം ഉറപ്പാക്കാം. കുഞ്ഞിന് കേൾവിക്കുറവുണ്ടെന്ന് അറിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയവും ആശങ്കയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ പതരാതെ വിദഗ്ധരുടെ മാർഗനിർദ്ദേശപ്രകാരം മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞുണർന്നിരിക്കുന്ന സമയം മുഴുവൻ ശ്രവണ സഹായികൾ ഉപയോഗിക്കുക, വീട്ടിൽ നിരന്തരം സംസാരിക്കുക, കഥകൾ പറയുക,

0: മുഖ്യധാരാ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചാലുടൻ കേൾവി പരിശോധന നടത്തുക. എന്തെങ്കിലും സംശയം തോന്നിയാൽ വൈകിക്കാതെ വിദഗ്ധരെ സമീപിക്കുക. ഒരു കുട്ടി സംസാരിക്കാൻ വൈകുന്നുവെന്ന് തോന്നിയാൽ വലുതാകുമ്പോൾ ശരിയാകും എന്ന തെറ്റായ ധാരണ മാറ്റിവെച്ച് എത്രയും വേഗം വിദഗ്ധ സഹായം തേടുക. തൊട്ടടുത്തുള്ള ആശുപത്രികളിലോ നിഷ് പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലോ ഇതിനാവശ്യമായ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്.
1: നവജാത ശിശുക്കളുടെ കേൾവി പരിശോധനയുടെ ആവശ്യകതയും കേൾവി പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഏർലി ഇന്റർവെൻഷൻ വിഭാഗം മേധാവി ഡെയ്സി സെബാസ്റ്റ്യൻ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: വൺ സീറോ വൺ പോയിന്റ് നയൻ, ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും മഞ്ജരിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 1-2 ഈണപ്പൂക്കടയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രകൃതിയുടെ സുരക്ഷയും സന്തുലിതാവസ്ഥയും സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ നടത്തുന്ന ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും സവിശേഷ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുതെന്ന് പ്രധാനമന്ത്രി. വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ നാം മറക്കരുതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഓർമ്മിപ്പിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിന് കൊല്ലത്ത് അമൃതപുരിയിൽ തുടക്കമായി. നേപ്പാളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മാതാ അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി VD സതീശനും ചേർന്ന് കൈമാറി. ശുചിത്വപാലനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹിക വിപ്ലവം എന്നിവ ആത്മീയതയുടെ ഭാഗമാണെന്ന് മാതാ അമൃതാനന്ദമയി മനസ്സിലാക്കി തന്നുവെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയി ജന്മദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക ടൂറിസം ദിനം. ആളുകളെ ബന്ധിപ്പിക്കുന്നതിനും സാംസ്കാരിക വിനിമയത്തെയും സാമ്പത്തിക വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിലും ടൂറിസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ദിനാചരണം നടത്തുന്നത്. കേരള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ പ്രോജക്ട് 0 പദ്ധതിയുടെ കോഴിക്കോട് റേഞ്ച് തല ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് വെളിമാടുകുന്ന് JDT ഇസ്ലാം ക്യാമ്പസിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ തീരദേശ ജില്ലകളിൽ ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം പ്രഖ്യാപിച്ച റെഡ് അലർട്ട് തുടരുന്നു. കേരള തീരത്ത് നാളെ രാവിലെ 10:30 വരെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2:00.

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ ഈണപ്പൂക്കട. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി ഈണപ്പൂക്കട. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈണപ്പൂക്കട ആരംഭിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വാട്സപ്പ് സന്ദേശത്തിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം. സന്ദേശങ്ങൾ അയക്കേണ്ട വിധം ഇപ്രകാരം: ഇഷ്ടഗാനം, ചിത്രത്തിന്റെ പേര്, അയച്ചു തരുന്ന ശ്രോതാവിന്റെ പേര്, സ്ഥലം എന്നിവ ഉൾപ്പെടുത്തി 8281-4203-05 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കൂ. നമ്പർ ഒരിക്കൽ കൂടി: 8281-4203-05. സന്ദേശങ്ങൾ അയച്ചുകൊള്ളുക. ഇന്ന് ഈണപ്പൂക്കുടയിൽ ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് ആട്ടറമൂലയിൽ നിന്നും അഖിലാണ്. ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന കാവാരം നാരായണപ്പണിക്കർ, സംഗീതം MG

അടുത്ത സന്ദേശത്തിൽ രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കടയ്ക്കൽ മങ്കാട് നിന്നും നവാസാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം രഥോത്സവം. നവാസിനു വേണ്ടി ഈണപ്പൂക്കടയിലൂടെ ഇതാ ആ ഗാനം കേൾക്കുന്നു.

പിള്ളാൻമാർ പുകൾ വരും പുരുഷനിതാ ഒരു നീ മനസ്സ് ഇവനെ തിലകം തൊടുവാ. Hey, hey.

0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
1: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
2: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം
0: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം ഫോൺ 8590179986
3: ഈണപ്പൂക്കടയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഹരിശങ്കറാണ്. ഹരിശങ്കർ ആവശ്യപ്പെട്ട ഗാനം തച്ചോളി വർഗീസ് ശേഖർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയത് യേശുദാസ്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

ഈണപ്പൂക്കുടിയിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചടയമംഗലത്ത് നിന്നും രാധാപ്രദീപാണ്. ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മിസ്റ്റർ ബ്രഹ്മചരി എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര, പാടിയത് എം ജി ശ്രീകുമാറും രാധിക തിലകം ചേർന്ന്. ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. ചടയമംഗലത്ത് നിന്നും രാധാപ്രദീപിനു വേണ്ടി ഈണപ്പൂക്കുടിയിലൂടെ ഇത് ആ ഗാനം.

അടുത്ത ഗാനം സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മണ്ണാറമ്പാറയിൽ നിന്നും കീർത്തന ജി എസ് ആണ്. ഭരതം എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഭരതം. കീർത്തന ജി എസിനു വേണ്ടി ഈ ഗാനം ഈണപ്പൂക്കുടയിലൂടെ ഇതാ.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാ. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
0: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
1: ഈ ഓഫർ September 28 to October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം.

0: സൗകര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
2: Radio Health, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
4: ഈണപ്പുകുട തുടരുന്നു. അടുത്ത സന്ദേശം കിളിമാനൂരിൽ നിന്നും സുധീർ അയച്ചിരിക്കുന്നു. സന്ദർഭം എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം സന്ദർഭം. സുധീർ കിളിമാനൂരിനു വേണ്ടി ഈണപ്പൂക്കുടയിലൂടെ ഈ ഗാനം ഇതാ.

ഈനപ്പൂക്കുടയിൽ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നെടുമങ്ങാട് നിന്നും പുഷ്കര രവീന്ദ്രനാണ്. ശ്രോതാവ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അർത്ഥം എന്ന ചിത്രത്തിലേതാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം അർത്ഥം. നെടുമങ്ങാട് നിന്നും പുഷ്കല രവീന്ദ്രന് വേണ്ടി ഈണപ്പൂക്കുടയിലൂടെ ആ ഗാനം കേൾക്കാം.

0: ലോകമെങ്ങും എതിരായിട്ടുള്ള വിദ്വത്വങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ പ്രധാന മേഖലകളിലേക്കുള്ള കാര്യവെളുപ്പക്കും ഈ ദിനം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. കോടതികളിൽ, ആശുപത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, അതുപോലെ പ്രതിരോധ ഇടപഴകുന്ന എല്ലാ തലങ്ങളിലും സുഗമമായ തടസ്സരഹിത സേവനങ്ങൾ ലഭ്യമാക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ അർഹയാണ്. 2026 ബദിരവാചാരണം അതിന്റെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം സാർത്ഥകമാകട്ടെ.
1: ലോക ബദിര വാരാചരണം ആചരിക്കുന്ന ഈ വേളയിൽ കമ്മീഷേറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
8: ഈണപ്പൂക്കുട തുടരുന്നു. അടുത്ത സന്ദേശം മരുദൂറിൽ നിന്നും ജയപ്രകാശ് അയച്ചിരിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, പാടിയത് ജാനകി. മരുദൂറിൽ നിന്നും ജയപ്രകാശിന് വേണ്ടി ഈണപ്പൂക്കുടിലൂടെ ആ ഗാനം കേൾക്കാം.

ഈണപ്പൂക്കുടിയിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റിങ്ങലിൽ നിന്നും ശ്രീകല. ശ്രീകല ആവശ്യപ്പെട്ടിരിക്കുന്നത് 1000 കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയിരിക്കുന്നത് എസ് ജാനകിയും സംഘവും ചേർന്നാണ്. ഗാനരചന ശിബു ചക്രവർത്തി, സംഗീതം രഘുകുമാർ. ആറ്റിങ്ങലിൽ നിന്നും ശ്രീകലയ്ക്ക് വേണ്ടി ഈണപ്പൂക്കുടിയിലൂടെ ഇതാ ആ ഗാനം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഈണപ്പൂക്കുടിയിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ചാക്കയിൽ നിന്നും വിവേകും വൈശാഖുമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലേതാണ്. ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിനുവേണ്ടി നജീം അർഷാദും അഭിരാമി അജയും പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ. വിവേകിനും വൈശാഖിനും വേണ്ടി ആ ഗാനം കേൾക്കാം.

ഈണപ്പൂക്കടയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് വാണിമേൽ കണ്ണുകുളത്തിൽ നിന്നും ഉദയനും കുടുംബവുമാണ്. യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. യേശുദാസും എസ് പി ശൈലജയും പാടിയ ഗാനം. ചിത്രം യുവജനോത്സവം. ഉദയനും കുടുംബത്തിനും വേണ്ടി ഈണപ്പൂക്കടയിലൂടെ ആ ഗാനം കേൾക്കാം.

0: നിങ്ങളുടെ സ്നേഹസന്ദേശങ്ങളും ഇഷ്ടഗാനങ്ങളും കോർത്തിണക്കിയ ഈണപ്പോക്കുട ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച ഏവർക്കും അനന്തപുരി FM നന്ദിയും ഒപ്പം സ്നേഹവും അറിയിക്കുന്നു. ഈണപ്പോക്കുടയുടെ പുതിയ അധ്യായത്തിൽ മനോഹര ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം എന്ന് പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഈ പരിപാടിയിൽ ഇന്ന് ഉണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത് ഭാരത് എന്ന വീക്ഷണത്തിലേക്ക് ഭാരതം മുന്നേറുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക വിദ്യയും ഒരുക്കുന്നതിനൊപ്പം വികസനത്തിന് മാനുഷിക മുഖവും കരുതലും വേണമെന്നും ഉപരാഷ്ട്രപതി കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിന് ആരംഭിച്ച 100 ആഴ്ചത്തെ നശാമുക്ത യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും മൻ കി ബാത്തിൽ മോദി ആഹ്വാനം ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് പ്രധാനമന്ത്രി. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെ ഫലമാണ് ഇന്ന് അയോധ്യയിൽ കാണുന്ന രാമക്ഷേത്രമെന്ന് മോദി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ സബർമതിയിൽ 1500 കോടിയിലധികം രൂപയുടെ പ്രധാന റെയിൽവേ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനോടൊപ്പം ചേർന്ന് അദ്ദേഹം രാജ്യത്തെ ആദ്യ LNG അധിഷ്ഠിത ട്രെയിൻ സബർമതി സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോകായുക്ത സ്വാതന്ത്ര്യ സംവിധാനമാണെന്നും അവർ സമീപിച്ചത് ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് കുറ്റ്യാടിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മുഴുവൻ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ചുവപ്പ് ജാഗ്രത തുടരുന്നു. വിവിധ തീരങ്ങളിൽ ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കരിമ്പുലി സാന്നിധ്യം സ്ഥിരീകരിച്ച പത്തനംതിട്ട, കൂടൽ, എലിക്കോട് പ്രദേശങ്ങളിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണം. കോന്നി വനം ഡിവിഷൻ പരിധിയിൽപ്പെടുന്ന പ്രദേശത്താണ് സംയുക്ത പരിശോധന നടന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്മ കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ഞാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ.
4: 2026 അന്താരാഷ്ട്ര ബദിര ദിനം ആചരിക്കുകയാണല്ലോ. 27 ബദിര ദിനമായി ആചരിക്കുന്നത്. എന്നിരുന്നാലും അവസാനത്തെ ഞായറാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ബദിര വാരാചരണ പരിപാടികൾ 7 നീളും. പ്രകാരം നടത്തപ്പെടുന്ന ബദിര വാരാചരണത്തിന് ബദിരരെ പ്രതികൂലമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയെടുക്കുകയും അതിലൂടെ പരിഹാരം കാണുകയുമാണ് ലക്ഷ്യം.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പോലീസ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും ബാലുവും പാടിയ ഗാനം. ഗാനരചന ജോഫി തരകൻ, സംഗീതം ഔസേപ്പച്ചൻ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചുക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്.

മാധവരി എഫ് എം 101.9. ഇപ്പോൾ തിരയിപ്പൂക്കൾ. തിരയിപ്പൂക്കളിൽ ഇന്നാദ്യം കാക്ക കാക്ക എന്ന ചിത്രത്തിനുവേണ്ടി ടിപ്പുവും ശാലിനിയും പാടിയ ഗാനം കേൾക്കാം.

0: 2026 സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിന് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് ആംഗ്യഭാഷാ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
1: അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: തിരയിപ്പുക്കളിൽ ഇനി ഭാഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: മിന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണനും ഹരിണിയും പാടിയ ഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27, വേൾഡ് ഡെഫ് ഡേ അഥവാ ലോക ബധിര ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി കേൾവിശക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കേൾവിശക്തി പരിഹരിക്കുവാനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും സർക്കാർ സേവനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ മുൻ ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് ലോക ബധിര ദിനമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ഈ ദിനാചരണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
3: എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച ഉൾപ്പെടുന്ന ആഴ്ച നമ്മൾ ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ്, അതായത് അന്താരാഷ്ട്ര ബധിര വാരമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ വേൾഡ് ഫെഡറേഷൻ ഓഫ് ദ ഡെഫ് 1958 മുതലാണ് ഈ ദിനാചരണം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ മെയിൻലി അവർ അതിനകത്ത് നോക്കുന്നത് ഈ ബധിരരായിട്ടുള്ള ആൾക്കാരുടെ ക്ഷേമവും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കാതെ മറ്റുള്ളവരെ തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും അവർ നേരിടുന്ന പ്രശ്നങ്ങളും തുല്യതയ്ക്കും വേണ്ടിയിട്ട് സമൂഹത്തിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂഷ്വലി ഇത് നമ്മൾ സാധാരണയായിട്ട് ആചരിക്കുന്നത്.
2: മാഡം, ജന്മനാ ഉള്ള കേൾവി വൈകല്യങ്ങൾ എത്രയും വേഗം തിരിച്ചറിയാൻ എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത്?
3: കുട്ടികളിലുള്ള ജനന വൈകല്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുട്ടികളിലെ അവരുടെ സംസാര ഭാഷാ വികസനം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പം ജനനം മുതൽ 3 വയസ്സുവരെയാണ് നമ്മളുടെ സംസാര ഭാഷ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളിലെ കേൾവിക്കുറവ് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെ ഒരു നോർമൽ ലിവിങ്ങിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാം എല്ലാ ആശുപത്രികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടി ജനിച്ച ഉടനെ ജനിച്ച ആശുപത്രി ഡിസ്ചാർജ് ആകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ 1 മാസത്തിനകത്തോ സ്ക്രീനിങ് ടെസ്റ്റായ OAE അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബ്രെയിൻ സ്റ്റം റിഫ്ലെക്സ് ABR ടെസ്റ്റോ നടത്തി നമ്മൾ കുട്ടിയുടെ കേൾവിയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ പാസ്സെന്ന് വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് കേൾവിക്കുറവിനുള്ള സാധ്യത കുറവാണ്. അല്ല, ആ കുട്ടികൾക്ക് റെഫർ എന്നാണ് വരുന്നതെങ്കിൽ മറ്റു സ്ക്രീനിങ് ടെസ്റ്റുകളിലേക്കും മറ്റു ടെസ്റ്റുകളിലേക്കും അവർ പോകണം. അപ്പം നമ്മൾ നേരത്തെ അവരെ കണ്ടുപിടിച്ചാൽ ആ ഗോൾഡൻ പീരീഡ് 6 മാസത്തിനകത്ത് തന്നെ നമ്മൾ അവർക്ക് മറ്റു ടെസ്റ്റുകളെല്ലാം നടത്തി അവർക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാമെങ്കിൽ അവരും സാധാരണ കുട്ടികളെ പോലുള്ള ഒരു ജീവിതം അവർക്ക് നയിക്കാൻ കഴിയും.
2: മാഡം, ഒരു വ്യക്തിക്ക് കേൾവിശക്തി കുറയുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തക്ക തരത്തിൽ പ്രകടമാകുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ഇപ്പൊ ജനിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് സ്ക്രീനിങ് ടെസ്റ്റ് വഴി അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ സാധാരണ നമ്മൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ തുടക്കത്തിൽ ഞെട്ടും, കണ്ണുകളൊക്കെ വികസിക്കും. പരിചിതമായ ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുട്ടികൾ ശബ്ദങ്ങൾ കേട്ടിട്ട് ഞെട്ടുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾക്ക് കേൾവി കുറവുണ്ടെന്ന് സംശയിക്കാം. അല്ല, മുതിർന്ന ആളൊക്കെ വളർന്ന പ്രായത്തിലൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കാതിരിക്കുക, വീണ്ടും വീണ്ടും ചോദിക്കുക, എന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക. പിന്നെ TVയുടെയും മറ്റും വോളിയം എല്ലാം കൂട്ടി വയ്ക്കുക. പിന്നെ ഫോണിലൂടെയുള്ള സംസാരങ്ങൾ അവർ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുക, എന്താണ് എന്നുള്ളത്. ഒച്ചത്തിൽ സംസാരിക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അവർക്ക് കേൾവിക്കുറവുണ്ടോ എന്നുള്ളത് ഒരു സംശയം തോന്നാനായിട്ട് ഇടവരുത്താം. പിന്നെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ എന്തെങ്കിലും മീസിൽസ് മംസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിയുന്നതിന് ശേഷവും ചിലപ്പോൾ കേൾവിക്കുറവ് വരാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ അതിനുശേഷം അവർ കേൾക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്.
2: മാഡം, അതുപോലെ തന്നെ ഇന്നത്തെ യുവതലമുറയിൽ ഹെഡ്ഫോൺ ഉപയോഗം വളരെ കൂടുതലാണല്ലോ. തുടർച്ചയായ ഇത്തരം ശീലങ്ങൾ കേൾവിശക്തിയെ ബാധിക്കുമോ?
3: തീർച്ചയായിട്ടും ഒരുപാട് ലൗഡ് നോയ്സ്, അതായത് ഒരുപാട് ഉച്ചത്തിലുള്ള ശബ്ദം കേൾവി ശക്തിക്ക് എപ്പോഴും അതിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു കാരണമാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അത് ഉപയോഗിക്കരുത് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റില്ല. കാരണം പഠിത്തത്തിനായാലും യാത്രാവേളകളിലായാലും ആളുകൾക്ക് ഒരു പ്രൈവസിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ഹെഡ്ഫോൺസ് ആവശ്യമാണ്. പക്ഷേ തുടർ

0: ജിയോമെട്രി ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾക്ക് കേൾവിക്ക് കുറവൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അപ്പോൾ തുടർച്ചയായ ഉച്ചത്തിലുള്ള ശബ്ദം എപ്പോഴും ചെവിയുടെ കേൾവിനെ ദോഷമായിട്ട് ബാധിക്കും.
1: മാഡം, ശ്രവണ സഹായികളുടെ ഉപയോഗത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ജാള്യതയും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഈ വസ്തുത നിലനിൽക്കേ തന്നെ ചോദിക്കട്ടെ, ഒരാൾക്ക് എപ്പോഴാണ് ശ്രവണ സഹായി ആവശ്യമായി വരിക?
0: കേൾവിക്കുറവ് രണ്ട് തരത്തിലുണ്ട്. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, അതായത് കേൾവിക്ക് സഹായിക്കുന്ന ആ പാത്ത് വേയിൽ വരുന്ന പ്രശ്നങ്ങൾ. മറ്റൊന്ന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അപ്പോൾ ആ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾ അധികം ലഭ്യമല്ല. അങ്ങനെയുള്ളവരാണ് കൂടുതലും ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. പിന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ആൾക്കാർക്കും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കാം. എന്നാലും കൂടുതലായിട്ടും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ളവരാണ് ഹിയറിംഗ് എയ്ഡിലേക്ക് പോകുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് കുറവുണ്ടെങ്കിൽ കണ്ണട ഉപയോഗിക്കാൻ ആളുകൾക്ക് മടിയില്ലെങ്കിലും കേൾവിക്കുറവിന് നമ്മൾ ശ്രവണ സഹായി സജസ്റ്റ് ചെയ്താൽ പലർക്കും അതിനൊരു സ്റ്റിഗ്മയാണ്, അത് ഉപയോഗിക്കാൻ പലർക്കും ഒരു മടിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ചിലരിത് പുറത്തെങ്ങനെ കാണാതിരിക്കാം, ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ ഒരു വളരെ ഒരു കുറച്ചിൽ പോലെയാണ് പലർക്കും ഉള്ളത്. അതിന് ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഇപ്പോഴും വളരെ കുറവാണ് ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് നമ്മൾക്ക് മെഡിസിനിൽ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ രോഗിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തു നല്ല കേൾവിക്കുറവുണ്ട്, അതിന് ശസ്ത്രക്രിയയോ മരുന്നുകളോ ഒന്നും ലഭ്യമല്ല. ആ ആളുടെ വ്യക്തിയുടെ ഡേ ടു ഡേ ലൈഫിനെ ആ കേൾവിക്കുറവ് ബാധിക്കുന്നുണ്ട്. അതായത് ജോലിയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം എപ്പോഴും ബധിരര് നേരിടുന്ന ഏറ്റവും പ്രയാസം എന്ന് വെച്ചാൽ ശബ്ദം വഴിയുള്ള ആശയവിനിമയം അവർക്ക് നഷ്ടമാവുകയാണ്. അപ്പോൾ അത് അവരുടെ സോഷ്യൽ ലൈഫിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, അതായത് മരുന്ന് കൊണ്ടോ ശസ്ത്രക്രിയ കൊണ്ടോ നമ്മൾക്ക് ചികിത്സിച്ച് കേൾവി തിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്കുള്ള വളരെ ഉപയോഗപ്രദമായ ഒരു സാധനമാണ് ഈ ശ്രവണ സഹായി എന്ന് പറയുന്നത്. അത് പല മോഡൽസ് ലഭ്യമാണ്, വളരെ അധികം മോഡേൺ ഡിവൈസസ് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും റീചാർജബിൾ ബാറ്ററിയൊക്കെ ആയിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ്. നമ്മുടെ ഫോണുമായിട്ടും കണക്ട് ചെയ്ത് നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിനോ സർവീസിങ്ങിനോ ഒക്കെ പോലും സെൻറ്ററിൽ പോവാതെ മൊബൈൽ വഴി ആ ഹിയറിംഗ് എയ്ഡ് പ്രൊവൈഡർക്ക് അവരുടെ ഇത് പ്രോഗ്രാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട്. അപ്പം ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ ശ്രവണ സഹായികൾ. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കേൾവി കുറവുണ്ടെങ്കിൽ അതിലൊരു ജാള്യതയോ അല്ലെങ്കിൽ ഒരു മടിയോ വിചാരിക്കരുത്. കാരണം നമ്മൾക്കുള്ള റിമൈനിങ് അതായത് ബാക്കിയുള്ള ഹിയറിങ്ങിനെ ആംപ്ലിഫൈ ചെയ്താണ് ഇത് വർക്ക് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം അടി വിചാരിച്ചത് ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ചാലും നമ്മൾക്ക് കേൾവി കിട്ടാത്ത ഒരു നിലയിലേക്ക് പോകാം. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് വേറെ ശസ്ത്രക്രിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾവി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളും സോഷ്യൽ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്.
1: മാഡം, കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള അത്യാധുനിക ചികിത്സകൾ കുട്ടികളിലെ കേൾവി പ്രശ്നം പരിഹരിക്കുവാൻ എത്രത്തോളം ഫലപ്രദമാണ്? അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ കേൾവി പ്രശ്നമുള്ളവർക്ക് നൽകുന്ന സേവനങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാമോ?
0: ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ യൂണിവേഴ്സൽ ഹിയറിംഗ് സ്ക്രീനിങ് പ്രോഗ്രാമാണ്, ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാമാണ്. അത് പ്രധാനമായിട്ടും നമ്മൾ മെയിൻലി എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളിലെ തുടക്കത്തിലേ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാൻ പറ്റും, അവരുടെ സംസാരവും ഡെവലപ്പ് ചെയ്യും. 3 വയസ്സിനുള്ളിലാണ് അവരുടെ സംസാരത്തിൻ്റെ ഏറ്റവും ഭാഷാപരമായ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾവിക്കുറവുള്ള കുട്ടികളാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ്, 2 ചെവിയിലും കേൾവിക്കുറവുള്ള കുട്ടികൾ, അവർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും വളരെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലാത്ത കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും മോഡേൺ ചികിത്സാ രീതിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. കോക്ലിയർ ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ് വളരെ എക്സ്പെൻസീവ് ആണ്. കോക്ലിയർ ഇംപ്ലാന്റിന് മാത്രം തന്നെ 600,000 മുകളിൽ വില വരും. പിന്നെ ശസ്ത്രക്രിയ ചെലവുകളും, ശസ്ത്രക്രിയ കഴിഞ്ഞാലും 2-3 വർഷത്തോളം കുട്ടികൾക്ക് ഓഡിയോ വെർബൽ ട്രീറ്റ്മെൻറ്, സ്പീച്ച് തെറാപ്പി കൊടുത്താൽ മാത്രമേ അവർ ആ സംസാരം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതിനും കുറച്ച് ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ ADIP സ്കീം, കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണ്, അസിസ്റ്റൻസ് ടു ഡിസേബിൾഡ് പേഴ്സൺസ് ഫോർ പെർച്ചേസ് ഓഫ് ഹിയറിംഗ് എയ്ഡ്. അപ്പോൾ ആ ADIP സ്കീം വഴി ഇവർക്ക് സൗജന്യമായിട്ട് 100% സൗജന്യമായിട്ട് കുട്ടികൾക്ക്, ജനിച്ച നാൾ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ADIP സ്കീം വഴി ഈ ഹിയറിംഗ് കോക്ലിയർ ഇംപ്ലാന്റ്

0: സൗജന്യമാണ്. അതിൽ ശരിക്കും ആ 6 ലക്ഷം വിലയുള്ള കോക്ലിയർ ഇംപ്ലാന്റ്, ശസ്ത്രക്രിയ ചെലവുകൾ, പിന്നെ അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, അതിൻ്റെ ബാറ്ററി, സ്പെയർ പാർട്സ്, അതിനൊക്കെയുള്ള സർവീസ് ഇതിൽ ഈ സ്കീം വഴി ലഭ്യമാണ്. അപ്പോൾ അതിനെല്ലാം ആദ്യം അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ID കാർഡ് വേണം. യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ്, UDID കാർഡ് ആണ് എല്ലാ ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ്, നമ്മുടെ ഒരു ആധാർ കാർഡ് പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ ID കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് UDID.gov.in എന്ന ആപ്പിലോ സ്വാലംബൻ ഗാർഡ് .gov.in എന്ന സൈറ്റ് വഴിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആക്കുളത്തുള്ള നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ അവരുടെ വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് വഴിയും നമ്മൾക്ക് ഈ കാർഡിന്, UDID കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നോ മെഡിക്കൽ കോളേജിലോ അപേക്ഷിച്ചിട്ട് ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നേടാം. അപ്പോൾ ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അവർക്ക് ഹിയറിങ് എയ്ഡ് വെച്ചാലും കേൾക്കാൻ പറ്റാത്ത കുട്ടികളാണ്, 2 ചെവിയും കേൾവി ഇല്ലാത്തവരാണ്. അവർക്ക് മാസ വരുമാനം 22,500 താഴെയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡും ഈ കോക്ലിയർ ഇംപ്ലാന്റും എല്ലാം 100% സൗജന്യമായിട്ട് ലഭിക്കും. പിന്നെ ആ സ്കീം വഴി തന്നെ നമ്മൾക്ക് ഹിയറിംഗ് എയ്ഡ് കേടുവന്നാൽ അത് റീപ്ലേസ് ചെയ്ത് നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് കേരള സർക്കാരിൻ്റെ ശ്രുതി തരംഗം എന്ന് പറഞ്ഞ പദ്ധതി. 2012 കേരള സർക്കാർ സ്റ്റാർട്ട് ചെയ്തതാണ് ശ്രുതി തരംഗം. അതിലും ഇതുപോലെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയും അതിനുശേഷമുള്ള സ്പീച്ച് തെറാപ്പി, പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നത് വരെ, 18 വയസ്സ് വരെ അത് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നതും ഈ ശ്രുതി തരംഗം. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഒരു മെഡിക്കൽ കോളേജിലെ ENT ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഓഡിയോമെട്രി ബേറ ടെസ്റ്റുകൾ നടത്തുക. എന്നിട്ട് ഡോക്ടർ അസസ് ചെയ്തതിനു ശേഷം ഇവർ കോക്ലിയർ ഇംപ്ലാന്റിന് യോഗ്യരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ADIP ഫോം ഫില്ല് ചെയ്ത് കേന്ദ്ര സർക്കാരിന് അപേക്ഷിക്കാം. എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ശസ്ത്രക്രിയ തീയതി നിശ്ചയിക്കും. അത് ശരിക്കും ഒരു 2-3 മാസം വരെയൊക്കെ കാലതാമസം വരാം. അപ്പം മാസ വരുമാനം 22,500 താഴെയും, ശ്രുതി തരംഗത്തിലാണെങ്കിൽ വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയാണെങ്കിലാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾക്ക് എലിജിബിലിറ്റി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഈ വിലയേറിയ ചികിത്സ പലർക്കും അഫോർഡ് ചെയ്യാൻ പാടാണ്. അപ്പം ആ ചികിത്സ അവർക്ക് സൗജന്യമായിട്ട് നടത്തി അവരെയും മറ്റു കുട്ടികൾക്കൊപ്പം മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒരു സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം പ്രയോജനപ്പെടുത്തണം. ഈ കേൾവി കുറവുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കീമുകളെ പറ്റി എല്ലാം അന്വേഷിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആക്കുളത്തുള്ള നിഷിൽ ചെന്നാൽ എല്ലാ മാസവും ADIP ക്യാമ്പ് നിഷിൽ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് അവിടെ വിളിച്ച് അന്വേഷിച്ചാൽ ക്യാമ്പ് നടത്തുന്ന തീയതി അറിയാൻ പറ്റും. ആ ക്യാമ്പിൽ പങ്കെടുത്ത് കേൾവി ചെക്ക് ചെയ്തിട്ട് അവർ നിശ്ചയിക്കും ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതിയോ എന്ന്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടും പ്രയോജനപ്പെടാത്ത കുട്ടികളെ അവർ മെഡിക്കൽ കോളേജിലെ ഈ ഇംപ്ലാന്റിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്കീം പ്രയോജനപ്പെടുത്തി കുട്ടികളെ നേരത്തെ തന്നെ, താമസിക്കാതെ, എപ്പോഴും ആ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്ന ആ പിരീഡ് തന്നെ പ്രയോജനപ്പെടുത്തി ഈ സർജറി നടത്തിയാൽ വളരെ പ്രയോജനമായിരിക്കും കുട്ടികൾക്ക്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ID യിലോ അയയ്ക്കുക.
2: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ഗാനാമൃതം.
3: കേരളത്തിന്റെ തനത് തുകൽവാദ്യമാണ് ചെണ്ട. ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് അസുരവാദ്യം എന്നൊരു അപരനാമം ചെണ്ടയ്ക്കുണ്ട്. ഉത്സവങ്ങൾക്ക് മാത്രമല്ല അനുഷ്ഠാനങ്ങളിലെ പ്രധാന വാദ്യവും ചെണ്ടയാണ്. കേരളത്തിന്റെ സ്വന്തം കലയായ കഥകളിയിലെ പ്രധാന വാദ്യവും ചെണ്ട തന്നെ. ഉരുട്ട് ചെണ്ടയും വീക്കൻ ചെണ്ടയും മേളത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളിൽ സാധാരണയായി ചെണ്ട പശ്ചാത്തലത്തിൽ ഉപയോഗിക്കാറില്ല. എന്നാൽ ചെണ്ടയുടെ സാന്നിധ്യമുള്ള ഗാനങ്ങൾക്ക് പ്രത്യേക ചടുലതയും ഊർജവുമുണ്ട്. അത്തരം ചില ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതത്തിൽ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, ഈ ചിത്രത്തിലെ ഗാനം തന്നെ ചെണ്ടയെക്കുറിച്ചുള്ളതാണ്. യൂസഫ് അലി കേച്ചേരിയാണ് ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. മോഹൻ സിത്താര ഈണം പകർന്ന് ഈ ഗാനം പാടിയിരിക്കുന്നത് കലാഭവൻ മണി. ചെണ്ടയെക്കുറിച്ചുള്ള പാട്ട് ചെണ്ടയുടെ പശ്ചാത്തലത്തിൽ തന്നെ കേൾക്കാം. എന്താ

ഭരത് ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് ഉത്സവ പിറ്റേന്ന്. മോഹൻലാൽ മുഖ്യവേഷത്തിൽ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ. ഈ ചിത്രത്തിലെ ഒരു ഗാനം ഇനി കേട്ടാലോ? ചെണ്ട എന്ന വാദ്യത്തിന്റെ സൗന്ദര്യം ശ്രവിച്ചു നോക്കൂ. പാട്ടിനൊപ്പം ചെണ്ടയും ചേർന്നുള്ള നല്ലൊരു കേൾവി അനുഭവമാണ് ഈ ഗാനം. യേശുദാസും മാധുരിയും പാടിയ ഗാനം.

അംഗപ്പുറപ്പാടിന് മുമ്പ് ചെണ്ടമേളം കൂടിയായാലോ? അതിൻ്റെ ആവേശം ഒന്ന് വേറെ തന്നെ. അങ്ങനെ ഒരു ഗാനമായാലോ? ഇനി ചിത്രം പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. പി കെ ഗോപി എഴുതിയ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത് ജോൺസൺ. എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ മനോഹരമായ ഒരു ഗാനം.

0: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈയെടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
1: അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: തെയ്യക്കോലങ്ങളുടെ പശ്ചാത്തലത്തിൽ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് കളിയാട്ടം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ എന്ന വിഖ്യാത നാടകത്തിന്റെ കഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. തെയ്യം കലാകാരന്മാരുടെ ജീവിതമാണ് കളിയാട്ടം എന്ന ചിത്രത്തിലേത്. അതുകൊണ്ടുതന്നെ സംഗീതത്തിൽ ചെണ്ടയുടെ സാന്നിധ്യം അനിവാര്യമാണ് താനും. കതിവനൂർ വീരന്റെ ചരിതം പറയുന്ന ഈ ഗാനം കേട്ടുനോക്കൂ. കൈതപ്രം എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചിരിക്കുന്നത് കല്ലറ ഗോപനാണ്.

ലോഹിതദാസിന്റെ രചനയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് കമലദളം. കേരള കലാമന്ദിരത്തിലെ അധ്യാപകനായ നന്ദഗോപന്റെ ജീവിതവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും പശ്ചാത്തലമാക്കിയ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. മികച്ച നൃത്ത ചുവടുകളുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഗാനത്തിൽ ചെണ്ടയുടെ വശ്യ സാന്നിധ്യം കേട്ടറിയുക തന്നെ വേണം.

ആദ്യ അവസാനം ചെണ്ടയുടെ അസുര സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് ഇനി. ഒരു പഴംകഥയുടെ പശ്ചാത്തലത്തിൽ ഇതൾ വിരിയുന്ന ഗാനം. വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതിയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ്. ജയചന്ദ്രൻ പാടിയ ഈ ഗാനം തികച്ചും വ്യത്യസ്തമായ ഒരു ശ്രവ്യാനുഭവം പ്രദാനം ചെയ്യും തീർച്ചയായും.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പരിണയം. കുറിയേടത്ത് താത്രയുടെ സ്മാർത്ത വിചാരത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ് പരിണയത്തിന്റേത്. നിരവധി പുരസ്കാരങ്ങൾ ചിത്രം നേടി. യൂസഫ് അലി കേച്ചേരി എഴുതിയ ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ബോംബെ രവിയാണ്. കഥകളിയുടെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഗാനം കേട്ടാലോ? സാമജസഞ്ചാരിണി എന്ന് തുടങ്ങുന്ന ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് മലയാളിയല്ലാത്ത ഒരു സംഗീത സംവിധായകനാണ് എന്നത് തെല്ലൊരു അത്ഭുതത്തിന് വഴിയൊരുക്കുന്നു.

കലാഭവൻ മണി പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് എം ജി രാധാകൃഷ്ണൻ. ഒരു നാടൻ പാട്ടിന്റെ ഈണമാണ് ഈ ഗാനത്തിന്. കേൾക്കുമ്പോൾ ചുവടുവയ്ക്കാൻ തോന്നുന്ന ഒരു ഗാനം.

ഉത്സവഗാനത്തിന്റെ എല്ലാ ചേരുവകളും ചേർന്ന ഒരു ഗാനം ഇനി കേൾക്കാം. വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി വെങ്കടേഷ് ചിട്ടപ്പെടുത്തിയത്. സംഘഗാനത്തിന്റെ ശ്രവണഭംഗി മാത്രമല്ല ഈ ഗാനത്തിനെ മികച്ചതാക്കുന്നത്, ഗതകാലത്തിന്റെ സ്മരണ കൂടി ഇണക്കി ചേർത്തിരിക്കുന്നത് കൊണ്ടുകൂടിയാണ്. കേൾക്കാം കൈതപ്രം എഴുതിയ ഗാനം ഇന്നീ കൊച്ചുവരമ്പിന്മേൽ. പാടിയിരിക്കുന്നത് യേശുദാസും സംഘവും.

കേരളത്തിന്റെ ആവേശമായ വള്ളംകളിയുടെയും ചുണ്ടൻവള്ളം നിർമ്മാണത്തിന്റെയും പശ്ചാത്തലത്തിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ചമ്പക്കുളം തച്ചൻ. ബിച്ചു തിരുമല എഴുതിയ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് രവീന്ദ്രൻ. ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച പൊന്നാഞ്ഞിലിത്തോണിയോ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ പ്രധാന ആകർഷണം തന്നെ പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ചെണ്ടയാണ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചെണ്ട അസുരവാദ്യമാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. പക്ഷേ അതിനെ ശ്രവ്യമധുരമുള്ളതാക്കി മാറ്റി ഇണക്കി ചേർത്തിട്ടുള്ള ഗാനങ്ങൾ മലയാളത്തിൽ ഇനിയുമുണ്ട് കേട്ടോ. തൽക്കാലം ഗാനാമൃതത്തിൽ നിന്നും വിട പറയട്ടെ.
1: ഗാനാമൃതം. രചന, ആഖ്യാനം, നിർവഹണം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. ഒരു നമ്പർ കൂടി, 9495563321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. 101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനുവേണ്ടി മേഘ ജോസ്കുട്ടി പാടിയ ഗാനം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ആധുനികതയും സാംസ്കാരിക മൂല്യങ്ങളും സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊല്ലത്ത് മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന തിരുവനന്തപുരം ബാലരാമപുരം SUTയുടെ ബിരുദദാന ചടങ്ങ് പുരോഗമിക്കുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഭീകരവിരുദ്ധ നയത്തിൽ ഇന്ത്യ ലോകത്തിനു മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ചതിന്റെ തെളിവാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ കൈയടക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഭീഷണി ഉയരുമ്പോൾ സ്വന്തം സുരക്ഷയും തന്ത്രപരമായ സ്വയംഭരണാധികാരവും സംരക്ഷിക്കുമെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിർമ്മിച്ച സൌരോർജ്ജ പ്ലാന്റിന്റെയും അന്താരാഷ്ട്ര കാർഗോ സമുച്ചയം

ജയത്തിന്റെയും ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആന്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഫോർട്ട് കൊച്ചിയിൽ ഇന്ന് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷ് പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ അഭയ് സിംഗിനും വനിതാ വിഭാഗത്തിൽ അനാഹത് സിംഗിനും വെള്ളി. വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ ഹരിത ഭദ്രയ്ക്ക് വെങ്കലം. ഇന്ത്യയ്ക്കെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് മികച്ച തുടക്കം. ജസ്റ്റിൻ ഗ്രൂസിന് സെഞ്ചുറി. തിരുവനന്തപുരത്താണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: സെൽഫ് സെന്റേർഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഈ ബാരിയറിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് പുതിയ തലമുറയിലുള്ള കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്.
0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
3: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം.
5: 4859017986.
6: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ലോകമെങ്ങും എതിരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ പ്രധാന മേഖലകളിലേക്കുള്ള കാര്യവെളുപ്പക്കും ഈ ദിനം അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം. കോടതികളിൽ, ആശുപത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, അതുപോലെ പ്രതിരോധ ഇടപഴകുന്ന എല്ലാ തലങ്ങളിലും സുഗമമായ തടസ്സരഹിത സേവനങ്ങൾ ലഭ്യമാക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ അർഹയാണ്. 2026 ബദിരവാചാരണം അതിന്റെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം സാർത്ഥകമാകട്ടെ.
9: ലോക ബദിര വാരാചരണം ആചരിക്കുന്ന ഈ വേളയിൽ കമ്മീഷേറ്റിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
10: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
11: ചിത്രം നരൻ. യേശുദാസും ഗായത്രിയും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം ദീപക് ദേവ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി. അപ്പൊ കാർ കേട്ടോ.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചിത്രം ആര്യൻ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. രചന കൈതപ്രം. സംഗീതം രഘുകുമാർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം. കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
3: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
2: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
3: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
2: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
4: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ചിത്രം അഴകിയ രാവണൻ, സുജാത പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565631, 9495569321. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് സമാപിച്ചു.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ബിജു നാരായണനും സുജാതയും പാടിയ ഗാനം ചിത്രം ഇന്ദ്രപ്രസ്ഥം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വളരുന്ന സാങ്കേതിക വിദ്യയ്ക്കൊപ്പം സഹാനുഭൂതി കൂടി ഉണ്ടാകണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം പൂർത്തിയായി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ആദ്യ LNG ട്രെയിൻ ഗുജറാത്തിലെ സബർമതി സ്റ്റേഷനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. എറണാകുളത്ത് ബസ് യാത്രയ്ക്കിടെ +2 വിദ്യാർത്ഥിനിയെ അപമാനിച്ചെന്ന പരാതിയിൽ KSRTC കണ്ടക്ടറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,584 പേരെ അറസ്റ്റ് ചെയ്തു. ചിന്നക്കനാലിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു. മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ 9 വിദ്യാർത്ഥികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും തമിഴ്നാട് ലക്ഷദ്വീപ് തീരങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജനം വെള്ളി. 6.53 മീറ്റർ ദൂരം താണ്ടിയാണ് ആൻസി വെള്ളി നേട്ടത്തിലെത്തിയത്. ഇന്ത്യക്കെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെസ്റ്റിൻഡീസിന്റെ ജസ്റ്റിൻ ഗ്രീവ്സിന് സെഞ്ചുറി. ഇന്ത്യയുടെ കുൽദീപ് യാദവിന് 4 വിക്കറ്റ്. തിരുവനന്തപുരത്താണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയെ അധികരിച്ച് വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തിൽ ഹോർട്ടികോർപ്പ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ ഷെയ്ഖ് ചിന്ന മൌലാന സാഹിബ് നാഗസ്വരത്തിൽ വായിച്ച് കൃതികൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. നാളെ രാവിലെ 5:55 സുഭാഷിതം ഷിജി ജോൺസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഗുരുപൂജയിൽ നിന്നൊരു ഭാഗം, ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം ബി ബിജു, കല്ലറഗോപൻ എന്നിവർ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരുന്നു. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം, ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന്. 7:45 തൊഴിൽ ദർശനം, നല്ല മലയാളം. 8:02 ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 154. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ എ എസ് സജിത് പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹലോ ആകാശവാണി ലൈവ് ഇൻ ഫോണിൻ പരിപാടി. ശരിയായ ആഹാരം, നല്ല ആരോഗ്യം, ഡയറ്റ് സംബന്ധമായ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ. 12:40 പ്രകാശധാര. ലോക പേ വിഷബാധ പ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജിത എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ. കുട്ടികളിലും കൌമാരക്കാരിലും ഉണ്ടാകാവുന്ന കുറ്റവാസന സ്വഭാവരീതി എങ്ങനെ മുൻകൂട്ടി കണ്ടെത്താം, ഇടപെടൽ നടത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജയപ്രകാശ് ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 5:02 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ലോക പേവിഷരോഗദിനം ബോധവൽക്കരണം. ഡോക്ടർ ജാനസ് സംസാരിക്കുന്നു. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തിൽ ഹോർട്ടികോർപ്പ് റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ബി സുനിൽ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:30 ഗ്രാമഫോൺ. 9:30 സംഗീതസുധ വെള്ളിനേടി സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, വെള്ളിനേഴി സതീഷ് ഘടം. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വിവിധ് ഭാരതി റിലേ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്.

0: ഞാൻ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാജ്, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ.
1: 2026 അന്താരാഷ്ട്ര ബദിർ ദിനം ആചരിക്കുകയാണല്ലോ. 27 ബദിർ ദിനമായി ആചരിക്കുന്നത്. എന്നിരുന്നാലും അവസാനത്തെ ഞായറാഴ്ച അവസാനിക്കത്തക്ക രീതിയിൽ ബദിര വാരാചരണ പരിപാടികൾ 7 നീളും. പ്രകാരം നടത്തപ്പെടുന്ന ബദിര വാരാചരണത്തിന് ബദിരരെ പ്രതികൂലമായി ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ലോക ശ്രദ്ധ നേടിയെടുക്കുകയും അതിലൂടെ പരിഹാരം കാണുകയുമാണ് ലക്ഷ്യം.
2: അന്താരാഷ്ട്ര ബദിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ചിത്രം മഴ. യേശുദാസും ചിത്രയും പാടിയ ഗാനം രചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: എം ആർ ടി ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലേ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 to October 20. കണ്ടീഷൻ അപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ചിത്രം സ്വാമി അയ്യപ്പൻ. യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ചിത്രം ജീവിതം ഒരു ഗാനം, യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജംപ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ

0: വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ടെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് ഇത് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികമായി മികവ് പുലർത്തുമ്പോഴും അനുകമ്പയുള്ളവരാകണമെന്നും ജീവിത വിജയം നേടുമ്പോൾ സമൂഹത്തോട് ചേർന്നു നിൽക്കണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
1: But remain compassionate, be successful, but remain connected to the society. You always, as a doctor, I need not say this to you, but as a doctor, you should say this to everyone, that no two drugs, that should be your principle of your life.
0: ഡോക്ടർ എന്നത് കേവലം ഒരു ബിരുദമല്ലെന്നും ഏത് മേഖലയിലും മികച്ചതാകാൻ നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് പ്രധാനമെന്നും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സാമൂഹ്യ സേവനം ആത്മീയതയിൽ നിന്ന് വേറിട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അമൃതാനന്ദമയി മഠം നൽകുന്ന 2 കോടി രൂപയുടെ ചെക്ക് ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ സുരേന്ദ്ര ഥാപ്പയ്ക്ക് ഉപരാഷ്ട്രപതിയും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്ന് കൈമാറി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചിറാപ്പു രാംമോഹൻ നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഭാരതം സാധ്യമാക്കാൻ ലഹരിമുക്ത യുവതയുടെ പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാലാകോട്ട് വ്യോമാക്രമണം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇതിനുള്ള തെളിവാണ്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നാളെ 10 വർഷം തികയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള നയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതായി ശ്രീ മോദി വ്യക്തമാക്കി. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: ബാപ്പുനെ ഹമേ ജീവൻ കെ ബഹുത് സേ മന്ത്ര ദിയേ സ്വച്ഛതാ ഭീ ഉൻമേ സേ ഏക് ഹൈ ഹം അക്സർ അപ്നേ ആസ്പാസ് സ്വച്ഛതാ സേ ജുഡേ അനേക് പ്രയാസോ കോ ദേഖ്തേ ഹൈ യേ പ്രയാസ് ബഹുത് പ്രേരക് ഔർ ഉത്സാഹ ബഢാനേ വാലേ ഹൈ.
0: സെൻസസ് നമ്മുടെ എല്ലാം ദേശീയ ഉത്തരവാദിത്തമാണെന്നും ഇതിനായി കുറച്ചു സമയം ചെലവഴിക്കണമെന്നും മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. എല്ലാവരും തങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ മോഢേര ഗ്രാമം ഇന്ന് സൂര്യക്ഷേത്രത്തിന്റെ പേരിൽ മാത്രമല്ല രാജ്യത്തെ ആദ്യത്തെ സൌരോർജ്ജ ഗ്രാമം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിരതയുടെ ഒരു മികച്ച ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അസമിൽ നടന്ന പിക്മി ഹോഗ് സംരക്ഷണ പ്രവർത്തനം, സോനായ രൂപായി വന്യജീവി സങ്കേതത്തിലെ ആനകളുടെ പുനരധിവാസം എന്നിവയും ഇന്നത്തെ മൻ കി ബാത് പതിപ്പിൽ അദ്ദേഹം പരാമർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കക്കാടം പൊയിലിൽ സമഗ്ര ടൂറിസം വികസനത്തിന് വഴിയൊരുങ്ങുന്നു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കക്കാടം പോലെയുള്ള ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വലിയ വികസന പദ്ധതികൾ നടപ്പാക്കും. പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തിന്, പ്രകൃതിക്കും

0: ദോഷം വരാത്ത രീതിയിലായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതോടൊപ്പം ടൂറിസം വികസനത്തിന്റെ നേട്ടം പ്രദേശവാസികൾക്കും പ്രാദേശിക സംരംഭകർക്കും ലഭിക്കുന്ന തരത്തിൽ തദ്ദേശീയ സാമ്പത്തിക വികസനം കൂടി ലക്ഷ്യമാക്കിയുള്ള ടൂറിസം മാതൃകയാണ് ലക്ഷ്യമിടുന്നത്.
1: ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. മലപ്പുറം വേങ്ങര മലബാർ കോളേജിൽ നാളെയാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളും പോലീസും സഹകരിച്ചുള്ള നടപടികൾക്കാണ് ഈ ഘട്ടത്തിൽ പ്രാധാന്യം ലഭിക്കുക. പൂജ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് KSRTC പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെ ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നീ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും തിരിച്ചും അധിക ബസ്സുകൾ സർവീസ് നടത്തും. മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ റിസർവേഷൻ സൌകര്യവും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധയിടങ്ങളിലേക്കാണ് KSRTC പ്രത്യേക സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മൈസൂരുവിൽ നിന്ന് കണ്ണൂർ, മധുര എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ ഉണ്ടാകും. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും യാത്രാ സൗകര്യമുണ്ട്. കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്ന് തിരികെ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രത്യേക സർവീസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ 3 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളിമെഡൽ. 6.53 മീറ്റർ ദൂരം ചാടിയാണ് ആൻസി മെഡൽ സ്വന്തമാക്കിയത്. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 വെള്ളി കൂടി ലഭിച്ചിരുന്നു. സ്ക്വാഷിൽ പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും വനിതാ സിംഗിൾസിൽ അനഹത് സിംഗുമാണ് മെഡൽ നേടിയത്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. നിശ്ചിത ഓവറിൽ വിൻഡീസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 295 റൺ നേടുകയായിരുന്നു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷനെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ വലിയ പുരോഗതിയാണ് കൈവരിച്ചതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തിരുവനന്തപുരം SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ ഏറ്റവും വലിയ ജീവിത മന്ത്രമായ ശുചിത്വത്തിന് എല്ലാവരും മുൻഗണന നൽകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലഹരിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് നാളെ മലപ്പുറത്ത് തുടക്കമാകും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്തെ തീരദേശ ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത തുടരുന്നു. നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. ലോങ് ജമ്പ് താരം ആൻസി സോജന് വെള്ളി. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 296 റൺ വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
3: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ട് നാളെ 10 വർഷം പൂർത്തിയാകുന്ന വിഷയം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്. 10 വർഷം മുൻപ് 2016 സെപ്റ്റംബർ 28-ന് ഇന്ത്യൻ സൈന്യം നിയന്ത്രണരേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദത്തിനെതിരായ ഭാരതത്തിന്റെ നയം എത്രത്തോളം വ്യക്തമാണെന്ന് ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. വർഷങ്ങളോളം രാജ്യത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു അത്. ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള നടപടികളിലൂടെ ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയാണ് ഭാരതം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു.
4: സർജിക്കൽ സ്ട്രൈക്കിന്റെ ഡങ്കയ്ക്ക് ചോട്ട് പർ പൂരി ദുനിയയ്ക്ക് സാമനെ ഭാരത് കി ആതങ്ക്വാദ് വിരോധി നീതി കാ ഏക് നയ ഉദാഹരണം പ്രസ്തുത് കിയാ താ. ബീതേ ഏക് ദശക് മേ ബാലാകോട്ട് കി എയർ സ്ട്രൈക്ക് സേ ലേക്കർ ഓപ്പറേഷൻ സിന്ദൂർ തക് ഭാരത് നെ ബാർ ബാർ യെ സ്പഷ്ട സന്ദേശ് ദിയ ഹൈ കി അഗർ ആതങ്ക്വാദി ഭാരത് പർ ആഖ് ഉഠായേംഗേ തോ ഉസ്കാ കരാറാ ജവാബ് ദിയ ജായേഗാ.
3: അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ 25-ാം വാർഷിക വേളയിൽ

0: ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ പൌരന്മാരുടെ കുടുംബങ്ങൾക്ക് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. മറ്റൊരു പ്രധാന വിഷയമായി രാജ്യത്ത് നടന്നുവരുന്ന സെൻസസ് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൌകര്യങ്ങൾ ജനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പ്രവർത്തനം നടക്കുകയാണ്. രാജ്യത്തിന്റെ കൃത്യമായ ഭാവി ചിത്രം തയ്യാറാക്കാൻ എല്ലാ പൌരന്മാരുടെയും പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
1: ജനഗണന ഹം സബ്കാ രാഷ്ട്രീയ ദായിത്വ ഹൈ. ദേശ് കെ സഭി രാജ്യോ ഓർ കേന്ദ്ര ശാസിത പ്രദേശോ മേ ഇസ്കാ പെഹല ചരൺ ലഗ്ഭഗ് പൂരാ ഹോ ചുക്കാ ഹൈ. ആപ്കി സഹി ജാൻകാരി, ആപ്കെ പരിവാർ കി സഹി ജാൻകാരി ദേശ് കെ ഭവിഷ്യ കി സഹി തസ്വീർ തയ്യാർ കർനെ മേ മദദ് കർതി ഹൈ.
0: വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന അശോക് സിംഗാളിന്റെ 100-ാം ജന്മവാർഷിക വേളയിൽ അദ്ദേഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക സംഭാവനകൾ അനുസ്മരിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചതെന്നും രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെയും ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന രാമക്ഷേത്രമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചതും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. 1026 ഗസ്നെ സോമനാഥ ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ആക്രമിക്കപ്പെട്ട ഗുജറാത്തിലെ ചരിത്രപ്രസിദ്ധമായ മോഡേര സൂര്യക്ഷേത്രത്തിന് 1000 വർഷം തികയുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാരതത്തിന്റെ അതിജീവന ശേഷിയാണ് ക്ഷേത്രങ്ങളെ എന്നും നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ ഗ്രാമമായി മാറിയ മോഡേര സുസ്ഥിര വികസനത്തിന് മാതൃകയായി തീർന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: ഗുജറാത്ത് കെ ഹി മോഡേര മേ പ്രസിദ്ധ സൂര്യ മന്ദിർ പർ ഭി ഹംല ഹുവാ താ ഉസേ തോഡാ ഗയാ താ യാനി മോഡേര മന്ദിർ വിദ്വംസ് ക്യോ ഭി ഇസ് സാൽ 1000 സാൽ ഹുയേ ഹൈ ജബ്കി ഉസ് സമയ ഇസ് മന്ദിർ കോ ബനേ സിർഫ് ഏക് ഹി സാൽ ഹുയേ ഥേ 1025 മേ ഇസ് മന്ദിർ കാ നിർമാണ രാജാ ഭീംദേവ് നേ കരായാ താ.
0: പൈതൃക സംരക്ഷണം, ഒക്ടോബർ 2 ശുചിത്വ ദിനം, ലഹരിക്കെതിരെയുള്ള നശാമുക്ത് യുവ അഭിയാൻ, കായികരംഗത്തെ ടാലന്റ് ഹണ്ട് എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ടായി. മഹാത്മാഗാന്ധി മുന്നോട്ടുവച്ച ഏറ്റവും വലിയ ജീവിതമന്ത്രമായ ശുചിത്വത്തിന് ഏവരും മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനകരമാണ്. ജനപങ്കാളിത്തത്തിലൂടെയുള്ള ശുചിത്വ സേവനമാണ് മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: കുച്ച് ഹി ദിനോ ബാദ് 2 അക്ടൂബർ ഹൈ പൂജ്യ ബാപു കി ജയന്തി കാ ദിൻ. ബാപു നേ ഹമേ ജീവൻ കെ ബഹുത് സേ മന്ത്ര ദിയേ ഹൈ. സ്വച്ഛത ഭി ഉൻമേ സേ ഏക് ഹൈ. ഹം അക്സർ അപ്നെ ആസ്പാസ് സ്വച്ഛത സേ ജുഡേ അനേക് പ്രയാസോ കോ ദേഖ്തേ ഹൈ. യേ പ്രയാസ് ബഹുത് പ്രേരക് और उत्साह बढ़ाने वाले हैं. बापू के प्रति हमारी सबसे सुंदर श्रद्धांजलि भी स्वच्छता ही है.
0: ലഹരിക്കെതിരെ യുവജനങ്ങൾ അണിനിരക്കണമെന്നും രാജ്യത്തെ ലഹരിമുക്തമാക്കുന്നതിനായി ആരംഭിച്ച 100 ആഴ്ച നീളുന്ന നശാമുക്ത് യുവ അഭിയാൻ ക്യാമ്പയിനിൽ സജീവ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം വഴിയാണ് വികസിത ഭാരതം സാധ്യമാകുന്നതെന്നും ആഘോഷവേളകളിൽ തെറ്റായ ശീലങ്ങളിലേക്ക് നീങ്ങുന്ന പുതുതലമുറയെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: एक बहुत महत्वपूर्ण संकल्प लिया है. नशा मुक्ति का संदेश हमारे युवा खुद अपनी भाषा में अपने तरीके से इस संदेश को आगे बढ़ा रहे हैं. नशा मुक्त युवा विकसित भारत के इस संकल्प को हम सब मिलकर आगे बढ़ाएं.
0: നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ടുവയ്ക്കുകയാണ്. നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം.

0: ക്കാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിന്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം എന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി, നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അറിയിച്ചു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന് പ്രാധാന്യം നൽകണമെന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. പ്രാദേശിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജില്ല ഒരു ഉൽപ്പന്നം വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുകൾക്ക് കൂടുതൽ കരുത്തു പകരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നെല്ലിക്ക ഉൽപ്പാദനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾ കൈവരിച്ച സാമ്പത്തിക പുരോഗതി അദ്ദേഹം എടുത്തുകാട്ടി. നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിന്റേതായ ഏതെങ്കിലും സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ചിലയിടത്ത് സവിശേഷമായ ഒരു പഴം, മറ്റൊരിടത്ത് പരമ്പരാഗത കല, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുമുണ്ടാകുമെന്നും വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണെന്നും പറഞ്ഞു. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണികളിൽ മാത്രം ഒതുങ്ങാതെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ലോകവിപണികളിലേക്കും എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു.
1: വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് ഇനി വിശേഷതാവും सिर्फ स्थानीय बाजार तक सीमित न रहे, वे देश और दूसरे हिस्सों तक पहुंचे और दुनिया के बाजारों तक भी पहुंचे. इससे वोकल फॉर लोकल अभियान को भी बल मिलता है. ये देश को आत्मनिर्भर बनाने की भी प्रेरणा देता है.
0: വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നാം ഒരിക്കലും മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കാൻ ആശംസിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 138-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്. നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: മൃഗങ്ങളിലെ നിർജ്ജലീകരണം ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പ്രകൃതിയുടെ മധുരം നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത ഉൽപ്പന്നമാണ് തേൻ. രുചിക്കും പോഷകമൂല്യത്തിനും മാത്രമല്ല, ഗ്രാമീണ മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്ക് വരുമാന മാർഗം ഒരുക്കുന്നതിലും തേനും തേനീച്ച വളർത്തലും

0: ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
1: ഹരിതം ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ബി സുനിലാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം സാർ.
1: നമുക്കറിയാം കാർഷിക വിളവർദ്ധനത്തിനെ സഹായിക്കുന്നത് വഴി ലോകത്ത് തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ തേനീച്ചകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്തുകൊണ്ട് നമ്മൾ തേനീച്ചകളെ വളർത്തണം, അല്ലെങ്കിൽ തേനീച്ച വളർത്തലിന്റെ ഒരു പ്രാധാന്യം, ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് പരിപാടി തുടങ്ങാം.
2: അതായത് നമുക്ക് ആലോചിച്ച് നോക്കുക, തേനീച്ചകൾ മാത്രമല്ല പരാഗണത്തെ സഹായിക്കുന്ന ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി ജീവജാലങ്ങളുണ്ട്. ഇപ്പം ഷഡ്പദങ്ങൾ കൂടാതെ തന്നെ മറ്റു പറവകളുണ്ട്, പല ജീവജാലങ്ങളുണ്ട്. പക്ഷെ അവയൊക്കെ അപേക്ഷിച്ച് തേനീച്ചകൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തേനീച്ചകളുടെ ശാരീരിക ഘടനയാണ്. ഇപ്പോൾ വണ്ടുകൾക്കോ തുമ്പികൾക്കോ പൂമ്പാറ്റകൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത, ഇതിൻ്റെ ശരീരം ധാരാളം രോമാവൃതമായ ശരീരമാണ്. പൂമ്പൊടി ശരീരത്തിലേക്ക് ശേഖരിച്ചെടുക്കാൻ അനായാസം കഴിയുന്നു എന്നുള്ളതാണ്.
1: അതിലെല്ലാം പറ്റി പിടിച്ചിരിക്കും
2: ശരീരത്തിൽ, രോമാവൃതമായ ശരീരത്തിൽ മുഴുവൻ ഈ പൂമ്പൊടി പറ്റി ഇരിക്കും. അപ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ ചെടിയുടെ ഒരു പെൺപൂവിലേക്ക് പോകുമ്പോൾ ഈ പരാഗണം നടത്താൻ അനായാസം കഴിയുന്നു. മറ്റിപ്പോൾ വണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടുകളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. അപ്പോൾ അതിനകത്ത് ഈ പരാഗരേണുക്കൾ പറ്റിയിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അഥവാ പറ്റിയിരുന്നാലും പറന്നു പോകുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത തേനീച്ചക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളാണ് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് പരാഗണത്തിന് അഭംഗുരമായ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ലോകത്തുള്ള സർവ്വ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, കാർഷിക വൃത്തിയുള്ള രാജ്യങ്ങളിലൊക്കെ കാർഷിക ഉൽപാദന വർധന ഉപാധിയായിട്ട് തേനീച്ചകളെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത, തേനീച്ചകൾ അവര് അവയ്ക്ക് വേണ്ട ആഹാര പദാർത്ഥത്തോടൊപ്പം തന്നെ, ഇപ്പൊ തേനും പൂമ്പൊടി എടുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മറ്റംഗങ്ങൾക്കുമുള്ള ആഹാര പദാർത്ഥവും കൂടി ശേഖരിക്കുന്നു. കൂടാതെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ആവശ്യമായ ആഹാര പദാർത്ഥവും കൂടി ശേഖരിച്ച് സംസ്കരിച്ച് സംഭരിച്ച് സൂക്ഷിക്കുന്ന ഒരു ജീവജാലമാണ്. അതുകൊണ്ട് എന്ത് പറ്റും, കൂടുതൽ പുഷ്പങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ച് പൂമ്പൊടി ശേഖരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
1: പറയാറുണ്ട് തേനീച്ചകൾ ഒരു ദിവസം കിലോമീറ്ററുകൾ സഞ്ചരിക്കാറുണ്ടെന്ന്.
2: ഒരു സ്ട്രെച്ചിൽ ഇങ്ങനെ കിലോമീറ്റർ പോവുകയല്ല, പോയിയും വന്നും പോയിയും വന്ന് നിൽക്കും. പോവുക, കുറച്ച് ദൂരം പോവുക, തേൻ എടുത്തുകൊണ്ട് വരിക, പൂമ്പൊടി എടുത്തുകൊണ്ട് വരിക, ഇങ്ങനെ പോയി ഭൂമിക്ക് ചുറ്റുന്ന അത്രയും ദൂരം തന്നെ തേനീച്ചകൾ ഒരു കുറച്ച് തേൻ ശേഖരിക്കാൻ വേണ്ടി തന്നെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്.
1: നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, ഞാൻ മുടവന്നുള്ള ശിവകുമാറാണ്.
1: ആ ചോദിച്ചോളൂ ശിവകുമാർ, ബി സുനിലുണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ശിവകുമാറെ പറഞ്ഞോളൂ.
3: സാറേ, ഈ കരിങ്കല്ലിന്റെ ഇടയിൽ ഈ ചെറുതേനീച്ച കൂട് വെച്ചെങ്കിലും അത് എടുക്കാൻ പറ്റുമോ?
2: തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. രണ്ട് വിധത്തിൽ എടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് അത് പൊളിച്ച് അതിൻ്റെ കൂട്, തേനീച്ചയുടെ പ്രൊപ്പോളിസും അതിനുള്ള കുഞ്ഞുങ്ങളും അതിൻ്റെ ബാക്കി ഭാഗങ്ങളും എല്ലാം ഒരു പെട്ടിയിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഒന്ന്. രണ്ട്, ചെറുതേനീച്ച പിടിക്കുന്നുള്ള ഒരു ട്രാപ്പുണ്ട്, ഒരു ചെറിയ തേനീച്ച പെട്ടിയുണ്ട്, അതിൻ്റെ ചെറിയ ട്യൂബൊക്കെ ഉണ്ട്. ഇത് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ, ഒരു 6-7 മാസം കാലം അത് കണക്ട് ചെയ്ത് വെച്ചിരുന്നതിൽ തന്നെ അത് കളക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെടുക, കറക്റ്റായിട്ട് അത് പറഞ്ഞു തരും. ആ ഹോർട്ടികോർപ്പിൻ്റെ മാവേലിക്കര ഓഫീസിൻ്റെ നമ്പറുണ്ട്, അത് ഞാനൊന്ന് പറയാം. 0479235669.
1: ഓക്കെ, ശിവകുമാർ വിളിച്ചത് വളരെ സന്തോഷം. നമ്മൾ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഈ പ്രത്യേകതകൾ കൊണ്ട് ഈ പരാഗണത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ജീവജാലം എന്നുള്ളതിനെ, അവരുടെ ഈ വലിയ പങ്ക് നമ്മുടെ കാർഷിക വിളകളെ ഉൽപ്പന്നനോ, അതായത് ഭൂപ്രകൃതി സംരക്ഷിക്കുന്നതിന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജീവജാലം. അതാണ് തേനീച്ചകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് തേനീച്ചകളെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു ആശയത്തിലേക്ക് ലോകം നീങ്ങുന്നത്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴേ ഒരു തേനീച്ച വളർത്തലിന്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണ്? താങ്കൾ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ.
2: ഇത് തേനീച്ച വളർത്തലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ചെറുതേനീച്ച പോലുള്ളത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, വലിയ തേനീച്ച, അതായത് ഇന്ത്യൻ തേനീച്ച പോലുള്ള ജീവ തേനീച്ച, ഇറ്റാലിയൻ തേനീച്ചയൊക്കെ വളർത്തുന്നതിന് നല്ലൊരു ഒരു ശാസ്ത്രീയ പഠനം ആവശ്യമുണ്ട്. 3 ദിന പരിശീലനമുണ്ട്. അത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കഴിഞ്ഞ വർഷം വരെയുള്ള നടന്നുകൊണ്ടിരുന്നു.
1: തേനീച്ച വളർത്തൽ പരിശീലനം ഒരേ ഒരു സ്ഥാപനം നമ്മുടെ കല്ലുമേൽ,
2: തേനീച്ച വളർത്തൽ കേന്ദ്രം വഴിയാണ്. വഴിയെങ്കിലും നമ്മൾ ഓഫ് സ്റ്റേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ലകളിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ തേനീച്ച പരിശീലനം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് നമ്മുടെ നേതൃത്വത്തിൽ അവിടെ പോയി, ഇപ്പം അവിടുത്തെ കൃഷി ഓഫീസർ ഒരു റിക്വസ്റ്റ് തരികയാണെങ്കിൽ അവിടെ ഒരു 10-30 പേര് പരിശീലനത്തിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അവിടെ പോയി ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ചെയ്യാറുണ്ട്.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ.

0: ിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, ആരാണ് വിളിക്കുന്നത്?
1: ജയചന്ദ്രൻ, പാലക്കാട്ട് നിന്നാണ്.
2: പറഞ്ഞോ ജയചന്ദ്രൻ.
1: തേനീച്ചക്കൂട് പിരിക്കുമ്പോ ഞാൻ ഒന്ന് 9 പക്കം കൂട് തുറന്ന് റാണിസിൽ എടുക്കാൻ വേണ്ടിട്ട്, റാണിസിൽ എടുത്ത് മറ്റേ കൂടിലേക്ക് വെക്കാൻ വേണ്ടിട്ട്.
2: ശരി.
1: അപ്പൊ നോക്കുമ്പോ അതിലത്തെ ഒരു സെല്ല് വിരിഞ്ഞു, 9 പക്കം തന്നെ വിരിഞ്ഞു.
2: ശരി.
1: എന്നിട്ട് പോലും ഞാൻ മറ്റേ സെല്ലൊക്കെ മുറിച്ചിട്ട് മറ്റേ കൂട് കൂടെ പകർത്താൻ വേണ്ടി വെച്ചു. പക്ഷെ ആ സെല്ലിനെ മറ്റ് ഈച്ചകൾ നശിപ്പിച്ചിട്ടുണ്ടാവും.
2: അല്ല, അത് ഈ 9 എന്ന് പറയാൻ കാര്യം എന്താ? 7-8 ദിവസം തന്നെ.
1: ഞാൻ 8 വെച്ചാ ഒരു ദിവസം വൈകുന്നേരത്താണ് മറ്റേ വൈകുന്നേരത്ത്.
2: അല്ല, അത് നോക്കണ്ട കാര്യം. നമ്മുടെ ഈ ധാരാളം ഈ തേനീച്ച ഉണ്ടായിരിക്കുകയും കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ 8 ആകുമ്പോൾ ഇത് എമർജ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ 8 തന്നെ ഇതിനെ കട്ട് ചെയ്ത് മാറ്റുന്നതിനും പിരിച്ച് വെച്ച കൂടുകളിലേക്ക് ക്യൂൺ സെൽസ് നൽകുന്നതിനും ഒക്കെ ശ്രമിക്കുന്നത്. 8 നമ്മൾ ഏറ്റവും അഭികാമ്യമായ ഒരു ദിവസം എന്ന് പറയും. അത് ഈ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ക്യൂൺ
1: ആ
2: സമയം വളരെ
1: രാവിലെ.
2: അല്ല, നശിപ്പിക്കണമെന്നില്ല. ഒരു ഒരു പക്ഷേ എല്ലാത്തിനും ഈ അനുകൂല സാഹചര്യങ്ങളാണ്. ഏറ്റവും നല്ല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ട്യൂൺ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന അമ്മ മഹാറാണിയെന്ന് നമ്മൾ പറയും സാധാരണ. അവരും പകുതിയോളം വരുന്ന, ഏകദേശം 50% വരുന്ന തേനീച്ചകളുമായിട്ട് ഒരു പൊത്തിലേക്ക്
1: പോകും.
2: പോയിട്ടില്ല, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ ബാക്കി ചെയ്ത കണക്ക് ചെയ്യുന്ന തന്നെ കറക്റ്റ്. എന്തായാലും നമ്മൾ പിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 8 തന്നെയാണ്. 8 രാവിലെ തന്നെ നമ്മൾ കൂട് പരിശോധിക്കണം. അത് ശരി.
0: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മള് വർഷത്തിലെ മുഴുവൻ സമയം നമുക്ക് തേൻ എടുക്കാനും അല്ലെങ്കിൽ തേനീച്ചകൾക്ക് ആഹാരം ലഭിക്കുന്ന പൂമ്പടി കിട്ടാനും കിട്ടത്തില്ലല്ലോ. ഒരു പട്ടണി
2: കാലം.
0: അപ്പൊ പ്രധാനമായിട്ട് നമ്മള് തേനീച്ചകൾക്ക് ആഹാരം പഞ്ചസാര ലായനി കൊടുക്കേണ്ടുന്ന സമയം, അതിന്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ്?
2: നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പരിശീലനം കൊടുക്കുന്ന ഒരു അടുത്ത കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ തേനീച്ചകളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് 3 കാലങ്ങളായിട്ടാണ് തേനീച്ചകൾ സംരക്ഷിക്കുന്നത്. ഒന്ന് മഴക്കാല പരിചരണം എന്ന് പറയുന്നതുകൊണ്ട്. മഴക്കാലം നമ്മുടെ സാധാരണ നമ്മുടെ തുടങ്ങുന്നൊരു മെയ് അവസാനത്തോടെ, അല്ലെങ്കിൽ മെയ്യോട് സ്റ്റാർട്ട് ചെയ്യും. മഴക്കാലമല്ല, അതിന്റെ പഞ്ഞകാലം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയ്ക്കാവും. ജൂണോടുകൂടി നമുക്ക് മഴ വലിയ തോതിലുണ്ടാവും. അപ്പോൾ ആ കാലത്ത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, പ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് ഓഗസ്റ്റിലൊക്കെ ചിങ്ങത്തിലൊക്കെ നല്ല മഴയുണ്ടായിരിക്കും. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ തേനീച്ച പരിരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായൊരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഇത് പരിശീലനത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ തേനീച്ചകളുടെ കൂട് ഉപേക്ഷിച്ച് പോക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴക്കാലത്ത് നമുക്ക് ആഹാര പദാർത്ഥം കൊടുക്കാൻ കഴിയുന്ന കൃത്രിമ ആഹാരം പഞ്ചസാര ലായനി കൊടുത്ത് വളർത്തുന്നുണ്ട്. പക്ഷേ തേനീച്ചക്ക് ആ സമയത്ത് പൂമ്പടിയും വളരെ കുറവാണ്. പൂമ്പടി ഇല്ലാത്തൊരു സമയമാണത്. മറ്റൊരു ഗുണമുള്ളത് എന്താന്ന് വെച്ചാൽ, തെങ്ങിൽ ധാരാളം പൂമ്പടി ഉണ്ടായിരിക്കും
0: മഴക്കാല സമയത്ത്.
2: മഴക്കാലം തെങ്ങിന് എല്ലായ്പ്പോഴും ഈ പൂങ്കുല ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമുള്ളൂ. അതുകൊണ്ട് പൂമ്പടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് മഴക്കാല പരിചരണത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെങ്ങും തോപ്പുകളിൽ തേനീച്ചകളെ സ്ഥാപിച്ചിരുന്നാൽ ഇതിന് മഴക്കാലത്ത് ഈ തേനും കൂടുപേക്ഷിച്ചു പോകുന്നതും ആഹാര പദാർത്ഥത്തിന്റെ ദൗർലഭ്യം മൂലം കൂടില്ലാതാകുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും.
0: ഈ റബ്ബർ സ്റ്റേറ്റ്, റബ്ബർ മരങ്ങൾക്കിടയിൽ വളർത്തുന്ന തേനീച്ചകളുണ്ടല്ലോ, അത് എങ്ങനെയാണ്?
2: റബ്ബർ മരങ്ങളിലെ ഈ പറഞ്ഞ അതേ പ്രശ്നമുണ്ട്. റബ്ബറിലാണ് ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുന്നത്. ഈ കിട്ടുന്ന കാലം എന്ന് പറയുന്നത് ഏകദേശം ജനുവരി കഴിഞ്ഞ്, അതായത് ഫെബ്രുവരി, ഇപ്പം സൗത്തിലും നോർത്തിലും അല്പ വ്യത്യാസം വരും എങ്കിലും ഒരു ഫെബ്രുവരി തൊട്ട് തുടങ്ങാം. ഫെബ്രുവരി, മാർച്ച്, കുറേ ഏപ്രിലിൻ്റെ കുറച്ച് സമയം, ഇത്രയും സമയത്തേ തേൻ ലഭ്യമാവുള്ളൂ. പക്ഷേ ബാക്കിയുള്ള 9 തേനീച്ചയ്ക്ക് ഈ റബ്ബറിൽ നിന്ന് യാതൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ പറഞ്ഞു വരുന്ന റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തേനീച്ച വളർത്തലെന്നാണ്. അതൊരു വലിയ പരാജയമാണ്. ഈ റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തേനീച്ച വളർത്താൻ നിൽക്കുമ്പോൾ ഈ 9 ഇതിന് ആഹാരത്തിന് ദൗർലഭ്യം അനുഭവപ്പെടും. അതുകൊണ്ട് ഇപ്പം റബ്ബർ തോട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വൻകിട രീതിയിൽ തേനീച്ച കൃഷി നടത്തുന്നവരെല്ലാവരും ഈ ഓഫ് സീസൺ മാനേജ് ചെയ്യുന്നതും വളർച്ചാകാലം മാനേജ് ചെയ്യുന്നതും തെങ്ങുംതോപ്പിൽ വെച്ചിട്ടാണ്. എന്നിട്ട് സീസൺ ആകുമ്പോൾ ഇത് മൈഗ്രേറ്റ് ചെയ്യും. തെങ്ങുതോപ്പിൽ വെച്ച് തേനീച്ചകളെ വളർത്തി അത് സെറ്റാക്കി എല്ലാ തേനെടുക്കാനുള്ള പാകമാക്കിയ ശേഷം ഒരു ജനുവരിയൊക്കെ ആകുമ്പോൾ ഇത് നേരെ റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റും. അങ്ങനെ മൈഗ്രേറ്ററി ബീ കീപ്പിംഗ് ആണ് കേരളത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: നമ്മുടെ ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ഗണേഷ് എന്നാണ്.
0: ആ എവിടെ നിന്ന് വിളിക്കുന്നു?
3: കൊല്ലത്തുനിന്ന്.
0: ആ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: സാർ, നമ്മളൊരു തേൻ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ വേണ്ടിയാണ്
2: വിളിച്ചത്.
3: നമ്മള് സാധാരണ കൺവെൻഷണൽ ഗ്രേഡിൽ തേൻ സംസ്കരിക്കുന്ന, അതായത് ഡബിൾ ബോയിൽ ചെയ്ത് സംസ്കരിക്കുന്നതാണോ, ഒരു ഹണി സംസ്കരണ യൂണിറ്റിൽ തേൻ സംസ്കരിച്ചെടുക്കുന്നതാണോ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായി മാറുന്നത്?
2: ആ അത് ഇപ്പം സാധാരണഗതിയിൽ കർഷകർ ചെയ്യുന്നൊരു കാര്യമാണ്.

0: ഡബിൾ ബോയിലിംഗ്, വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് തേനിലേക്ക് കൊടുത്തുകൊണ്ട് തേൻ സംസ്കരിച്ചെടുക്കുന്ന ഒരു മാർഗം പഴയ കാലം തൊട്ട് ചെയ്തു വരുന്നതാണ്. അതിന് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലാംശം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ആ പ്രോസസ്സിലൂടെ നടക്കില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഈ ഇൻസെക്ട്സിൻ്റെ ബോഡി പാർട്സോ അല്ലെന്നുള്ള ബി വാക്സിൻ്റെ പാർട്ടിക്കിൾസോ പോളൻ്റെ ഒക്കെ ഇതുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്താൽ എടുക്കുക. ഈ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഡൈല്യൂട്ട് ആകും, ഡെൻസിറ്റി വളരെ കൂടുതലാണല്ലോ തേനിന്. അപ്പോൾ ആ ചൂടായി കഴിയുമ്പോൾ ഡെൻസിറ്റി കുറയും. അപ്പം നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള കുറേ അഴുക്കുകൾ മാറ്റിക്കളയാം എന്നുള്ളതല്ലാതെ ഇതിലെ ജലാംശം വലിയ തോതിലൊന്നും കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്താൽ കഴിയില്ല. അവിടെയാണ് നമുക്കൊരു ഹണി പ്രോസസ്സിംഗ് പ്ലാന്റ് പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക രീതിയിൽ തേൻ സംസ്കരിക്കാനുള്ള ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് തേൻ സംസ്കരിക്കുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അക്ബാർക്ക് പോലുള്ള അല്ലെങ്കിൽ FSSAI പോലുള്ള ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പോലുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഹണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ പ്രധാനപ്പെട്ട ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% ജലാംശമാണോന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ തേനീച്ച കേരളത്തിൽ കിട്ടുന്ന തേനിൽ ഏകദേശം ജലാംശം 22, 23, 24 ആയിരിക്കും. അത് കുറയ്ക്കുകയും വേണം. അതിനാണ് നമ്മൾ ഈ മെഷീൻ സംസ്കരണം അല്ലെങ്കിൽ ഒരു നമ്മുടെ ആധുനിക മാർഗത്തിലുള്ള സംസ്കരണ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, ഉണ്ട്. മാവേലിക്കരയാണ് നമ്മുടെ ഹോർട്ടികോർപ്പിന്റെ തേൻ സംസ്കരണ യൂണിറ്റ് ഉള്ളത്. അതുവഴിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് തേൻ സംസ്കരിച്ച് പോകുന്നത് ഈ മാവേലിക്കരയുള്ള തേൻ സംസ്കരണ യൂണിറ്റ് വഴിയാണ്.
1: അവിടെ വിവിധ ഉൽപ്പന്നങ്ങൾ, അതായത് തേനിന്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഒത്തിരി കിട്ടുന്നതായി ചക്ക,
0: ഉണ്ട്. അതൊരു വാല്യൂ അഡീഷൻ യൂണിറ്റ് തന്നെ ഉണ്ട്. ഈ തേനും മറ്റും നമ്മുടെ പ്രകൃതിയിൽ ലഭിക്കുന്ന, നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള ഒരു അത്യാധുനിക നൂതന ടെക്നോളജി കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹോർട്ടികോർപ്പ്. ചക്കയും മാങ്ങയും പൈനാപ്പിളും ഒക്കെ നമുക്ക് തേനിൽ സംസ്കരിച്ചെടുക്കുന്ന ഒരു ഇൻഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്ന, അതിനാവശ്യമായ ഇക്വിപ്മെന്റ്സും മാവേലിക്കര ഉണ്ട്.
1: ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ആയിട്ടൊക്കെ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനോ എടുക്കുന്നതിനോ ഉള്ള,
0: തീർച്ചയായിട്ടും അതിന് ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ.
2: ഓക്കെ ഗണേഷ്, വിളിച്ചൊരു സന്തോഷം. ഇപ്പൊ താങ്കൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ തേൻ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗിച്ചിട്ടുള്ള സംസ്കരണം. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ മാവേലിക്കര തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം സാധാരണ ഒരു കർഷകന് അദ്ദേഹം ശേഖരിക്കുന്ന അല്ലെങ്കിൽ സംഭരിക്കുന്ന തേന് അവിടെ കൊണ്ടുവന്ന് ആധുനിക രീതിയിൽ സംസ്കരിച്ച് എടുക്കാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ കേരളത്തിലുള്ള കർഷകരെ ഈ മേഖലയിലുള്ള, അതായത് ഈ നമ്മുടെ ഈ തെക്കൻ മേഖലയിലുള്ള മിക്കവാറും എല്ലാ തേനീച്ച കർഷകരും, വലിയ തോതിൽ തേനീച്ച കൃഷി ചെയ്യുന്ന കർഷകരെല്ലാം തേൻ സംസ്കരിക്കുന്നത് മാവേലിക്കര കൊണ്ടുവന്ന് തന്നെയാണ് സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 1 kg 13 രൂപയാണ് ഈടാക്കുന്നത് ഈ സംസ്കരിച്ച് കൊടുക്കുന്നതിന്. അപ്പം 100 kg സംസ്കരിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോസ് ഉണ്ടാവും. ഈ മോയ്സ്ചർ റിഡക്ഷൻ വരുമ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിനകത്തുള്ള അഴുക്കുകൾ മാറിക്കഴിയുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. അത്രയേ ഉള്ളൂ. എന്നാലും അത് വളരെ സന്തോഷകരമായി അവർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്.
2: അത് ഈ തെക്കൻ മേഖലകൾ മാത്രമേ ഉള്ളൂ. വടക്കോട്ടൊക്കെ,
0: വടക്കോട്ടൊക്കെ വയനാട് നിന്നൊക്കെ വരുന്നുണ്ട്.
2: ഒറ്റ യൂണിറ്റ് മാത്രമേ ഉള്ളൂ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്.
0: അല്ലല്ല, പിന്നെ ഈ പല പ്രൈവറ്റ് ഫേംസിനും ഉണ്ട്. കോഴിക്കോടൊക്കെ ഉണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് FPO ഒക്കെ വയനാടുള്ള, അവരൊക്കെ ഇവിടെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്.
2: അപ്പൊ ഈ തേൻ സംസ്കരണം, സംഭരണം, അതുപോലെ തന്നെ ഇത് പാക്കിങ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ ഇത് തേൻ സ്റ്റോർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, അതിന് ആവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ എത്ര വർഷം കേടുകൂടാതിരിക്കും? അതുപോലെ അതിന് അത് ആരോഗ്യത്തിന് ഹാനികരമാണ്.
0: ആരോഗ്യത്തിന് ഹാനികരമാണ്. കാര്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കും ഉണ്ട്, ഉപയോഗിച്ചുകൂടാത്ത പ്ലാസ്റ്റിക്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ പരസ്പരം ശ്രദ്ധിക്കാറില്ല, ഇത് കഴിയുന്നതാണോ കഴിയാത്തതാണോ. ഇപ്പോൾ ഒന്നിട്ട് ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, പക്ഷേ ദീർഘനാൾ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ഇപ്പം നമ്മളെപ്പോഴും ഇതിന് ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് ക്യാൻ അല്ലേ നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ്, ചില്ല് ഗ്ലാസ്, ഇത് മൂന്നാണ് പ്രധാനമായിട്ടും തേൻ സംഭരിക്കാൻ കഴിയുന്ന. സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ 304 എന്ന് പറയുന്ന സ്പെസിഫിക്കേഷനോട് കൂടിയുള്ള സ്റ്റീൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് തേൻ ഏതിൽ സംഭരിച്ച് വെക്കണമെന്നുള്ളത്. പഴയ കാലത്ത് നമ്മൾ ഭരണികളിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അധികം ഇതിൽ നിന്ന് കൂടുതൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത്
2: ഏറ്റവും ഉത്തമം ഏതാണ്?
0: ഇപ്പോൾ എപ്പോഴും സ്റ്റീലാണ്, സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ എപ്പോഴും സ്റ്റീലാണ് നല്ലത്. നമുക്ക് ചെറിയ തുള്ളി റീറ്റെയിൽ സെയിലിനൊക്കെ ഉപയോഗിക്കുന്ന 1 kg 1.5 kg ഒക്കെയാണ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ക്യാനുകൾ ഉപയോഗിക്കാം.
2: ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ സ്റ്റോർ ചെയ്യുന്ന തേൻ എത്ര നാൾ കേടുകൂടാതെ ഇരിക്കും?
0: തേനെ കേട് വരുന്നതല്ല. നമ്മളിപ്പം അക്മാർക്ക് വിഭാവനം ചെയ്യുന്ന അതിൽ ചേഞ്ച് ഒന്നും വരില്ല. പക്ഷേ ഈ ഇതിനകത്തുള്ള രാസമാറ്റങ്ങൾ ഡയോക്സിൻ പോലുള്ള വസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്, അത് തേനിൽ കലരാനുള്ള സാധ്യതയുണ്ട്.

0: ഇപ്പോൾ ഇൻഫീരിയർ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഒരിക്കലും ആഹാര പദാർത്ഥങ്ങൾ സ്റ്റോർ ചെയ്യാൻ അല്ല. ഇത് നമ്മുടെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്.
1: ഈ ആധുനിക രീതിയിൽ സംസ്കരിച്ച തേനെ ഗ്ലാസ് സംഭരണികൾ സൂക്ഷിച്ചാൽ അത് എത്ര നാളായാലും കേടുകൂടാതെ ഇരുന്നോളൂ.
0: കേടുകൂടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഭക്ഷണ പദാർത്ഥം നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റില്ല, ദീർഘനാൾ കേടുകൂടാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്മാർക്കൊരു ഒരു ലൈഫ് വെച്ചിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് 18 മാസമാണ്, 1.5 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റാൻഡേർഡ് ആണ്, പിന്നെ ഉപയോഗിക്കാൻ പാടില്ല.
1: ഇപ്പം നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ വിവിധ പദ്ധതികൾ, ഇപ്പം ഹോർട്ടിക്കോർപ്പ് ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ തേനീച്ച വളർത്തലിനുള്ള പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ?
0: സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്ന പോളിനേഷൻ സപ്പോർട്ട് ത്രൂ ബീ കീപ്പിംഗ് എന്നുള്ളതാണ്. ഇതിലൂടെയാണ് നമുക്ക് ഒരു 40% സബ്സിഡിയിൽ തേനീച്ച കോളനികൾ അനുബന്ധ ഉപകരണങ്ങളും കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നടക്കുന്ന ഒരു മേജർ SHMന്റെ ഒരു മേജർ പ്രോജക്റ്റ് ആണത്. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതിൻ്റെ എങ്ങനെയാണ് കർഷകർ ഇതിന് വേണ്ടിയിട്ട്?
0: കർഷകർ സമീപിക്കേണ്ടത്, കർഷകർ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം അവർ കർഷകർ തന്നെ ഫില്ല് ചെയ്ത് സ്ഥലത്തെ അവരുടെ ആരാണോ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കൃഷി ഭവനിൽ കൊടുത്ത് അത് റെക്കമെൻഡ് ചെയ്ത് ഹോർട്ടിക്കോർപ്പിൽ തരുന്നവർക്കാണ് കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ ഇന്ത്യൻ തേനീച്ച, നമ്മൾ വളർത്തുന്ന തേനീച്ചയ്ക്കാണ് ഈ പരിശീലനം ഒരു അനിവാര്യമായ ഘടകമായതുകൊണ്ട് പരിശീലനം സിദ്ധിച്ചവർക്കാണ് ഇത് കൊടുക്കുക.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ആ നമസ്കാരം, എന്റെ പേര് ശിവകുമാർ, ഞാൻ വിളിക്കുന്നത് പള്ളിപ്പുറത്തുനിന്നാണ്.
1: ഓക്കെ,
2: അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, നമ്മുടെ വീടിനടുത്തൊരു തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതില് ഒരു 2-3 വർഷമായിട്ട് ഒരു 10-15 അടി മുകളിലായിട്ട് ഒരു പൊത്തുണ്ട്. ആ പൊത്തില് തേനീച്ചകളുണ്ട്. അപ്പൊ ഇത് മുറിക്കുന്നത് നമുക്കൊരു പ്രശ്നമായിരിക്കും. അപ്പൊ അത് എന്താണ് അതിന് ചെയ്യാൻ പറ്റുന്നത്? ഒരു കൂട് വെച്ചിട്ട് അതിനെ ആകർഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കാരണം തെങ്ങ് ഉണങ്ങി നിൽക്കുകയാണ്, ഓൾമോസ്റ്റ് കുറച്ച് പച്ച 1-2 ഓല മാത്രമേ ഉള്ളൂ.
0: സാറേ, അതിന് അതിന് ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 15 അടി പൊക്കത്തിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റുമോ?
2: അല്ല, മരത്തിന് അടുത്തേക്ക് എത്താം, പക്ഷേ അത് ഹൈറ്റിലാണല്ലോ.
0: അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പൊത്ത് ചെറുതായിട്ട് പൊളിച്ചിട്ട് ഇതിന്ന് എടുത്ത് കൂട്ടിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. പിന്നെ വളരെ സാവകാശം, അതായത് വൈകുന്നേരത്തെ അങ്ങനും വളരെ സാവകാശം കയറൊക്കെ കെട്ടി ഇങ്ങനെ മറിച്ചിടാതെ കെട്ടി പതുക്കെ ഇറക്കി. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഇത് നമുക്ക് ചെയ്യാൻ ഇന്ന് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിന് കിട്ടുവാണെങ്കിൽ ഈ ചെറുതായിട്ട് ഈ പൊളിച്ചിട്ട് തേനീച്ച എടുത്ത് നമുക്ക് കൂടുതലേക്ക് മാറ്റാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്.
1: തെങ്ങ് നിലനിർത്തിക്കൊണ്ട് തന്നെ
0: പാടായിരിക്കും കാര്യം. ഒന്ന് തെങ്ങിന്റെ പൊത്ത് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള അത് നമുക്ക് അത്ര പെട്ടെന്ന് വെച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായി. താഴെ വന്നു കഴിഞ്ഞാൽ ഉച്ച സ്ഥലമൊക്കെ വെച്ച് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ
1: ഓക്കെ, വിളിച്ചത് സന്തോഷം.
3: പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കാനും വരുമാനം കണ്ടെത്താനും ആഗ്രഹിക്കുന്നവർക്ക് തേനീച്ച വളർത്തൽ ഒരു സാധ്യതയുള്ള കൃഷി അനുബന്ധ സംരംഭമാണ്. തേൻ ഉൽപാദനം, തേൻ സംസ്കരണം, മെഴുകുൾപ്പെടെയുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പാക്കിംഗ്, വിപണനം എന്നിങ്ങനെയുള്ള ഓരോ ഘട്ടത്തിലും പുതിയ സംരംഭ സാധ്യതകളാണ് തുറന്നുകിടക്കുന്നത്. തേനീച്ച വളർത്തൽ, തേൻ സംസ്കരണം, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഹോർട്ടിക്കോർപ്പ് റീജിയണൽ മാനേജർ ബി സുനിൽ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ബി സുനിലുമായി സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ഇതിന്റെ അവസാനത്തെ ഭാഗം നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കേൾക്കാം.

നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും

0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മൃഗങ്ങളിലെ നിർജ്ജലീകരണം ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? ഉത്തരം: നിർജ്ജലീകരണമുള്ള മൃഗങ്ങളുടെ കണ്ണ് നന്നായി കുഴിഞ്ഞിരിക്കും. കൂടാതെ നിർജ്ജലീകരണമുള്ള മൃഗങ്ങളിൽ തൊലി പിടിക്കുന്ന ഇടത്ത് തന്നെ നിൽക്കും, അതായത് തൊലിയുടെ ഇലാസ്തികത നഷ്ടമാകും. ഇന്നത്തെ വൈരം വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: 2026 സന്ദേശം ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ എന്നതാണ്. സമൂഹത്തിലെ സഹജീവികൾക്കൊപ്പം ബധിരരായ വ്യക്തികൾക്കും മനുഷ്യാവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശം എന്നത് ഒരു വ്യക്തിയുടെ എല്ലാ രംഗത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയായാലും സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിലായാലും ഫലപ്രദമായ രീതിയിൽ ഇടപെടുന്നതിന് ഒരു വ്യക്തിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറയാം. ബധിരരുടെ മാതൃഭാഷ ആംഗ്യഭാഷയാണ്. ബധിരരായ വ്യക്തികൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിന് ആംഗ്യഭാഷാ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു.
2: അന്താരാഷ്ട്ര ബധിര ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
3: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 30 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग भारत सरकार द्वारा जनहित में जारी.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം പ്രജ, MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം കാശ്മീരം, ചിത്രപാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ചിത്രം മരവേൽപ്പ്, യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: ജി വേണുഗോപാൽ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം വർത്തമാനകാലം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജോൺസൺ.

0: വസന്തത്തിൻ മണിച്ചെപ്പ് തുറക്കുന്നു വർത്തമാനകാലം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ചിത്രപാടിയ ഗാനം ചിത്രം ദേശാടനക്കിളി കരയാറില്ല. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: സകലാംഗരായ ആൾക്കാർക്ക് ആംഗ്യഭാഷ പഠിക്കാവുന്നതാണ്. പഠിക്കണം, കാരണം സമൂഹത്തിലെ ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തെ ഭൂരിപക്ഷത്തോടൊപ്പം ചേർത്ത് നിർത്തുവാൻ മുൻകൈയെടുക്കേണ്ടത് ഭൂരിപക്ഷമാണ്. അതിനു വേണ്ടത് അതാത് വിഭാഗവുമായി ആശയവിനിമയം സുതാര്യമാകേണ്ടതുണ്ട്. ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ സുതാര്യത കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം വ്യക്തികൾ അവർ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ എന്ന വ്യത്യാസമില്ലാതെ രണ്ടു കൂട്ടർക്കും കൈകാര്യം ചെയ്യുന്ന ആശയം പൂർണ്ണമായ തോതിൽ വ്യക്തമാകേണ്ടതുണ്ട്.
1: അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ചിത്രം 6 തമ്പുരാൻ. യേശുദാസ് പാടിയ ഗാനം രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലെ മൻ കി ബാത് പരിപാടിയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളിലേക്കെത്താൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ക്രിയാത്മകവും പ്രചോദനകരവുമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വേദിയൊരുക്കുന്നു, രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തിന്റെ അത്തരത്തിലുള്ള ഒരു വലിയ ചരിത്ര നേട്ടത്തിന് നാളെ 10 വർഷം പൂർത്തിയാകുകയാണ്. ആ നേട്ടമാണ് സർജിക്കൽ സ്ട്രൈക്ക്. 10 വർഷം മുമ്പ് 2016 സെപ്റ്റംബർ 28-നും 29-നും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. നിയന്ത്രണരേഖയ്ക്കപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ധീരരായ സൈനികർ ഭീകരവാദത്തിനെതിരെ നടത്തിയ ആ നടപടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. സർജിക്കൽ സ്ട്രൈക്കിലൂടെ ലോകത്തിനു മുന്നിൽ ഭാരതത്തിന്റെ ഭീകരവാദത്തിനെതിരായ നയം തുറന്ന പ്രഖ്യാപനത്തിലൂടെ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടു. ഭീകരാക്രമണങ്ങൾ കാരണം ഭാരതം വർഷങ്ങളോളം അനുഭവിച്ച വേദനയ്ക്കുള്ള നിർണായക പ്രതികരണമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. ഭീകരവാദികൾ ഭാരതത്തെ നോട്ടമിട്ടാൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ബാലാകോട്ട് എയർ സ്ട്രൈക്ക് മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ഭാരതം പലതവണ വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഭീകരാക്രമണങ്ങൾ ഭാരതത്തെ ഏറെക്കാലം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിൽ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത് പോലും സാധാരണ സംഭവമായി. 2008 സെപ്റ്റംബർ 13-ന് ഡൽഹിയിൽ നടന്ന സീരിയൽ ബോംബ് ബ്ലാസ്റ്റിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടു. അതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് മുംബൈയിൽ 26/11 എന്നറിയപ്പെടുന്ന വലിയ ഭീകരാക്രമണം നടന്നത്. സുഹൃത്തുക്കളെ, മുമ്പ് ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും പാകിസ്ഥാനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, സമയം കടന്നുപോകാൻ കാത്തിരിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭാരതം ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് പോളിസിയുമായാണ് മുന്നോട്ടു പോകുന്നത്. അതിന്റെ ഫലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വർഷം 9/11 ഭീകരാക്രമണത്തിനും 25 വയസ്സ് പൂർത്തിയായി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളിൽ അമേരിക്കക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ഭാരതീയരായിരുന്നു. 2014 പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ന്യൂയോർക്കിലെത്തി നിരപരാധികളായ ആ പൗരന്മാർക്ക്

ആദരാഞ്ജലി അർപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഭാരതത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളോട് എന്റെ അനുശോചനം അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ഒരു വലിയ ചിത്രം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ നിങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബവുമുണ്ട്, നിങ്ങളുടെ അയൽക്കാരുമുണ്ട്. ഞാൻ പറയുന്നത് ഭാരതത്തിന്റെ സെൻസസിനെ കുറിച്ചാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസിന്റെ ആദ്യഘട്ടം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 32 കോടിയിലധികം കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ദുർഘടവും മഞ്ഞുമൂടിയതുമായ പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം നടക്കുകയാണ്. അവിടെ നിന്ന് നിരവധി പ്രചോദനകരമായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ സെൻസസിന് തുടക്കം കുറിച്ചത് ചമോലിയിലെ മാണ ഗ്രാമത്തിൽ നിന്നാണ്. മാണയെ രാജ്യത്തെ ആദ്യ ഗ്രാമം എന്നും പറയാറുണ്ട്. അവിടെ 83 വയസ്സുള്ള പൂർണിമ റാവത്തിലൂടെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഉത്തരകാശിയിലെ ബഗോരി ഗ്രാമത്തിൽ ഹോംസ്റ്റേ നടത്തുന്ന ഹർദേവ് സിംഗ് റാണ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തി. സുഹൃത്തുക്കളെ, സെൻസസ് നമ്മുടെയെല്ലാം ദേശീയ ഉത്തരവാദിത്തമാണ്. ഓഗസ്റ്റ് 15 ഞാൻ പൗരന്മാരോട് ഇതിനായി കുറച്ച് സമയം മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സെൻസസിൽ സ്വന്തം വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സൗകര്യം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെയും കുടുംബത്തിന്റെയും വിവരങ്ങൾ നൽകാം. ഹിന്ദി ഉൾപ്പെടെ 16 ഭാഷകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇതിനായി സെൻസസിന്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കണം. SE.census.gov.in. ഈ പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, സ്വന്തം സ്ഥലം രേഖപ്പെടുത്തുക, കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂരിപ്പിക്കുക, തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഈ മുഴുവൻ നടപടിക്രമത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രമേ വേണ്ടിവരൂ. ഇതിനായി ഒരു ഡോക്യുമെന്റ് പോലും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഈ ID അവരോട് പറയണം. നിങ്ങൾ നൽകിയ വിവരങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം അത് സെൻസസിന്റെ ഭാഗമാകും. സുഹൃത്തുക്കളെ, ഇതുവരെ മൊബൈൽ വഴി ആളുകൾ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങളും ഇതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. കാരണം രാജ്യത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ശരിയായ വിവരങ്ങളും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരിയായ വിവരങ്ങളും രാജ്യത്തിന്റെ ഭാവിയുടെ കൃത്യമായ ചിത്രം തയ്യാറാക്കാൻ സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് സെപ്റ്റംബർ 27 എന്ന തീയതി മറ്റൊരു പ്രത്യേക കാരണത്താലും ഏറെ സവിശേഷത നിറഞ്ഞതാണ്. ഇന്ന് സംസ്കാരത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനുഭാവന്റെ 100ാം ജന്മവാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രവർത്തക സമിതി അധ്യക്ഷനായിരുന്ന യശശരീരനായ അശോക് സിംഗാളിനെ കുറിച്ചാണ്. 1926 സെപ്റ്റംബർ 27 ഇതേ ദിവസമാണ് അദ്ദേഹം ആഗ്രയിൽ ജനിച്ചത്. സമൂഹമധ്യത്തിൽ ഒരു തപസ്വിയെപ്പോലെയാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ ദിശാബോധത്തിന്റെയും ഊർജത്തിന്റെയും ഫലമാണ് ഇന്ന് അയോധ്യയിൽ നാം കാണുന്ന മഹത്തായ രാമക്ഷേത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതം അടുത്തുനിന്ന് കാണുക മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ദൗത്യത്തിന്റെ ഭാഗമാകാനും എനിക്ക് അവസരം ലഭിച്ചു. ഇതെന്റെ മഹാഭാഗ്യമായിരുന്നു. ഞാൻ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും അശോക് അവർകളെ ഇടയ്ക്കിടെ ഓർക്കുന്നത് തികച്ചും സ്വാഭാവികമായിരുന്നു. സുഹൃത്തുക്കളെ, അശോക് അവർകളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. രാമക്ഷേത്ര പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ സാമൂഹിക വിവേചനത്തിനും അസമത്വത്തിനുമെതിരെ അദ്ദേഹം വലിയ പോരാട്ടം നടത്തിയിരുന്നു. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സഹോദരങ്ങളിൽ മിക്കവരും ഉയർന്ന പദവികൾ അലങ്കരിച്ചവരായിരുന്നു. അദ്ദേഹവും IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സമൂഹത്തിനും സംസ്കാരത്തിനുമായി തന്റെ ജീവിതം സമർപ്പിച്ചു. ഇതുതന്നെയാണ് മഹാന്മാരുടെ പ്രത്യേകത. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വേളയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന

കോടിക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിക്കുന്നു. ഞാൻ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആത്മാഭിമാനത്തിന്റെ ഒരു മഹോത്സവത്തോടെയാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. ആ മഹോത്സവമായിരുന്നു സോമനാഥ് സ്വാഭിമാൻ പർവ്. ഇന്നേക്ക് 1000 വർഷങ്ങൾക്ക് മുമ്പ് 1026 മുഹമ്മദ് ഗസ്നി ആദ്യമായി സോമനാഥ ക്ഷേത്രം തകർത്തു. എന്നാൽ സോമനാഥ് ക്ഷേത്രത്തെ തകർത്ത് ഭാരതത്തിന്റെ സ്വത്വം തുടച്ചു നീക്കാൻ വന്നവർക്ക് ഇന്ന് യാതൊരു അടയാളവുമില്ല. അതേസമയം സോമനാഥ ക്ഷേത്രം ഇന്നും വിശാലമായ കടൽത്തീരത്ത് അതിൻ്റെ പൂർണ്ണ പ്രൗഢിയോടെ ഭാരതത്തിന് അമരത്വത്തിൻ്റെ ആശീർവാദം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വർഷം അഭിമാനത്തോടെ സോമനാഥ് സ്വാഭിമാൻ പർവ് ആഘോഷിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് മൻ കി ബാത്തിൽ ഈ വിഷയം ഞാൻ വീണ്ടും പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. 1026 ഗസ്നി സോമനാഥ് ക്ഷേത്രം തകർത്ത അതേ വർഷം തന്നെ ഗുജറാത്തിലെ മോഢേരയിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രവും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. അതായത്, മോഢേര ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടും ഇപ്പോൾ 1000 വർഷം പൂർത്തിയാകുകയാണ്. അന്ന് ആ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും 1 വർഷം മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 1025 രാജാവ് ഭീമദേവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു ആക്രമണത്തിൽ സോമനാഥ ക്ഷേത്രം പോലെയുള്ള വലിയൊരു വിശ്വാസ കേന്ദ്രം തകർക്കപ്പെട്ടു. പല സ്ഥലങ്ങളിലും പിന്നെയും ആക്രമണങ്ങൾ നടന്നു. ഈയൊരു സാഹചര്യത്തിൽ ഏതൊരു സമൂഹത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ആത്മവിശ്വാസം തകരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ രാജാവ് ഭീമദേവ് 1 ഗസ്നിയെ നേരിടുക മാത്രമല്ല ചെയ്തത്. കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ മോഢേര സൂര്യക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ അതിജീവനശേഷി കൊണ്ടുതന്നെയാണ് സോമനാഥ ക്ഷേത്രം പലതവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടത്. സുഹൃത്തുക്കളെ, പിൽക്കാലത്തും മോഢേര സൂര്യക്ഷേത്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിച്ചില്ല. പിന്നീട് അലാവുദ്ദീൻ ഖിൽജിയും ഒരു തവണ വാസ്തുകലയ്ക്ക് പ്രസിദ്ധമായ ഈ ക്ഷേത്രം വീണ്ടും തകർത്തു. എന്നാൽ സുഹൃത്തുക്കളെ, ഭാരതീയരായ നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് വാസ്തുവിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മാത്രമല്ല, നമ്മുടെ സൂര്യാരാധനയ്ക്ക് മറ്റൊരർത്ഥവുമുണ്ട്. പ്രകാശം, ഊർജം, ശാസ്ത്രം, നൈരന്തര്യം എന്നിവയിൽ നിന്ന് പ്രചോദനം നേടുക എന്നതും ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മോഢേര ഇന്ന് സൂര്യക്ഷേത്രത്തിൻ്റെ പേരിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. ഗുജറാത്തിലെ ഈ ഗ്രാമം രാജ്യത്തെ ആദ്യത്തെ സോളാർ വില്ലേജായി മാറിയിരിക്കുകയാണ്. ഇന്ന് മോഢേര പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമം സസ്റ്റൈനബിലിറ്റിയുടെ ഒരു മികച്ച ഉദാഹരണവും രാജ്യത്തിന് മുന്നിൽ വച്ചിരിക്കുകയാണ്. സഞ്ചാരികൾക്കായി മോഢേരയിൽ നിരവധി ആകർഷണങ്ങളും സൗകര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ജനുവരിയിൽ മകരസംക്രാന്തിക്ക് ശേഷം അവിടെ മോഢേര നൃത്തമഹോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക ശാസ്ത്രീയ നൃത്തങ്ങളുടെ അത്ഭുതകരമായ അവതരണമാണ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും മോഢേര സന്ദർശിക്കണം. ഈ അഭിമാനകരമായ പൈതൃകം നേരിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭൂതകാലവുമായുള്ള നമ്മുടെ ബന്ധം ഇന്നും വളരെ സജീവമാണ്. അതിന് പിന്നിൽ അതിനെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സമർപ്പണവും പരിശ്രമവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള മനപ്പാറയിൽ ഇത്തരമൊരു വ്യത്യസ്തമായ ശ്രമം നടക്കുകയാണ്. ഒരു കോളേജിലെ തമിഴ് പഠന വിഭാഗത്തിലെ എ സെൽവരാജാണ് ഈ പ്രവർത്തനം മുന്നോട്ടു നയിക്കുന്നത്. ഒരു ലെക്ചറിനിടെ തൻ്റെ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ചില പുരാതന പ്രതിമകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിച്ചു. ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ ശേഷം അദ്ദേഹം ഒരു ഫീൽഡ് വിസിറ്റ് ആസൂത്രണം ചെയ്തു. ഈ സന്ദർശനത്തിനിടെ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പ്രതിമകളും പുരാതന ക്ഷേത്രങ്ങളും കണ്ടെത്താനായി. ഭൂതകാലവുമായി ബന്ധപ്പെടാനുള്ള വളരെ രസകരമായ ഒരു ശ്രമമാണിത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയും. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. നമ്മുടെ ചരിത്രത്തെ അടുത്തറിയാനും മനസ്സിലാക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് അവസരം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 ഒക്ടോബർ വരികയാണ്. ബാപ്പുജിയുടെ ജന്മദിനം. ബാപ്പുജി നമുക്ക് അനേകം ജീവിത മന്ത്രങ്ങൾ പ്രദാനം ചെയ്തു. അതിലൊന്ന്

ഒന്നാണ് ശുചിത്വം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മുടെ ആവേശം വർദ്ധിപ്പിക്കുന്നതുമാണ്. സോഷ്യൽ മീഡിയയിലും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും റീൽസും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട്. അടുത്തിടെ ഇത്തരം നിരവധി പ്രവർത്തനങ്ങൾ ഞാൻ കാണാനിടയായി. മധ്യപ്രദേശിലെ ചില യുവാക്കൾ നദി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ചെറിയ ശ്രമത്തോടൊപ്പം നാട്ടുകാർ മുഴുവൻ ചേരുകയാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ യുവാക്കൾ പഴയ കുളങ്ങളും കിണറുകളും വൃത്തിയാക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ പുരാതന പൈതൃകങ്ങളെ വീണ്ടും സംരക്ഷിക്കുകയും മനോഹരമാക്കുകയും ചെയ്യുകയാണ്. മുംബൈയിൽ ചില യുവാക്കൾ കടൽ തീരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു ബീച്ചിൽ 100 യുവാക്കൾ ഒത്തുചേർന്ന് ശുചിത്വ സേവനം നടത്തുകയാണ്. ഇവിടെ ഡൽഹിയിൽ കുട്ടികളും യുവാക്കളും ആളുകളെ മാലിന്യം വേർതിരിച്ച് സൂക്ഷിക്കാനും ചുറ്റുപാടുകൾ വൃത്തിയായി നിലനിർത്താനും ബോധവൽക്കരിക്കുന്നു. പശ്ചിമബംഗാളിൽ യുവവിദ്യാർത്ഥികൾ പ്രദേശവാസികളുമായി ചേർന്ന് പിക്നിക് സ്ഥലങ്ങളിലെ മാർക്കറ്റുകൾ വൃത്തിയാക്കുന്നു. സുഹൃത്തുക്കളെ, ഈ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വാഭാവികത കാണാം. എവിടെയെങ്കിലും ഒരാൾ തുടക്കം കുറിക്കുന്നു, പിന്നീട് കുറച്ചുപേർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ വളർന്നു വലുതാകുന്നു. ഇതാണ് ജനപങ്കാളിത്തം. ബാപ്പുവിനുള്ള നമ്മുടെ ഏറ്റവും മനോഹരമായ ആദരാഞ്ജലിയും ശുചിത്വം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പോൾ മരങ്ങളെയും ചെടികളെയും ജീവജാലങ്ങളെയും മാത്രമല്ല ആവാസ വ്യവസ്ഥയെ ആകമാനം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ വികാരത്തെ വളരെ മനോഹരമായി മുന്നോട്ട് വയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ, അസമിൽ സൊനായ് രൂപായ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഒരു കാലത്ത് ഇവിടം ആനകളുടെ വിഹാര കേന്ദ്രമായിരുന്നു. എന്നാൽ ക്രമേണ വനഭൂമിയിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ ആനകൾ ഈ പ്രദേശത്ത് നിന്ന് അകന്നുപോയി. 3 മുമ്പ് ഈ ഭൂമിയെ കയ്യേറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഇപ്പോൾ അതിൻ്റെ അത്ഭുതകരമായ ഫലങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആനകൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ആനകളുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വീണ്ടും ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. സുഹൃത്തുക്കളെ, അസമിൽ തന്നെ മറ്റൊരു മനോഹരമായ ശ്രമവും നടന്നിട്ടുണ്ട്. ഈ പ്രയത്നം വളരെ ചെറിയൊരു ജീവിയായ പിക്മി ഹോഗിനെ സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കാലത്ത് ഈ ജീവിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരുന്നു. അന്ന് വെറും 6 പിക്മി ഹോഗുകളുമായി ഒരു കൺസർവേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. അവയെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. അവയുടെ വാസസ്ഥലമായ ഗ്രാസ്ലാൻഡും സംരക്ഷിച്ചു. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഫലമായി പിക്മി ഹോഗുകളുടെ എണ്ണം 190 വർദ്ധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം അതിനെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ അതേ പ്രകൃതി തന്നെ നമ്മുടെ ജീവിതത്തിന് താങ്ങായി മാറുന്നു. പശ്ചിമബംഗാളിലെ സുന്ദർബനിൽ ചില സ്ത്രീകൾ ഈ ബന്ധത്തിന്റെ പ്രചോദനകരമായ ഉദാഹരണം സൃഷ്ടിക്കുകയാണ്. ഝാർഖാലിയിലെ ഈ സ്ത്രീകൾ കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുകയാണ്. ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഭർത്താക്കന്മാർ ടൈഗർ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ടതിനു ശേഷം സുന്ദർബൻ തന്നെയാണ് ഇവർക്ക് ഉപജീവനത്തിന് താങ്ങായത്. അവർ നട്ടുപിടിപ്പിച്ച കണ്ടൽക്കാടുകൾ ഇന്ന് ഗ്രാമങ്ങൾക്ക് ഒരു പ്രകൃതിദത്ത സുരക്ഷാ കവചമായി മാറുകയാണ്. ഇവ നട്ടുപിടിപ്പിച്ചതിലൂടെ ഈ സ്ത്രീകൾക്ക് വരുമാനവും ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ആദരിക്കാം, അതിൻ്റെ വൈവിധ്യം കാത്തുസൂക്ഷിക്കാം. ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ ശ്രമവും ഭാവി തലമുറകളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ രാജ്യത്തെ 100,000 യുവാക്കൾ ലഹരിക്കെതിരായും ഡ്രഗ്സിനെതിരായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. യുവാക്കൾ സ്വയം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നശാമുക്ത് യുവ അഭിയാൻ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടക്കുന്നത്. ഈ ക്യാമ്പയിൻ 100 നീണ്ടു നിൽക്കും. ഇതിൽ മൈ ഭാരത് വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. NSSമായി ബന്ധപ്പെട്ട നമ്മുടെ യുവാക്കളും ഇതിന്റെ ഭാഗമാണ്. സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും

ഓടൊപ്പം ചേർന്നിട്ടുണ്ട്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യത്തുടനീളം ആയിരക്കണക്കിന് പ്രതിജ്ഞാ ചടങ്ങുകളും ബോധവൽക്കരണ പരിപാടികളും നടന്നു. സുഹൃത്തുക്കളെ, ഈ ക്യാമ്പയിനിൽ എനിക്ക് പ്രത്യേകമായി ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. ലഹരിമുക്തിയുടെ സന്ദേശം. നമ്മുടെ യുവാക്കൾ സ്വന്തം ഭാഷയിലും സ്വന്തം രീതിയിലും ഈ സന്ദേശം മുന്നോട്ടു കൊണ്ടുപോവുകയാണ്. മൻ കി ബാത്തിലും യുവസുഹൃത്തുക്കളോട് അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ക്യാമ്പയിന്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ ഈ ആഹ്വാനം ഏറ്റെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. മൈ ഭാരതിൽ ആന്തം, സ്ലോഗൻ റൈറ്റിംഗ്, തെരുവ് നാടകം തുടങ്ങിയ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യുവാക്കൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് പങ്കുവയ്ക്കുകയാണ്. അതായത്, സന്ദേശവും യുവാക്കളുടേതാണ്, മാധ്യമവും യുവാക്കളുടേതാണ്, ആ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും യുവാക്കളുടേതാണ്. വരും ദിവസങ്ങളിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഹെൽത്ത് ചെക്കപ്പ്, ധ്യാന ക്യാമ്പുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളും നടക്കും. സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നമ്മുടെ നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും വരാനിരിക്കുകയാണ്. ഇത്തവണ ഉത്സവങ്ങളുടെ സന്തോഷത്തിനിടയിലും നമുക്ക് ചുറ്റുവട്ടത്തേക്കും ഒന്ന് ശ്രദ്ധിക്കാം. ഏതെങ്കിലും യുവാവ് തെറ്റായ ശീലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവനോട് സംസാരിക്കാം. ആരെങ്കിലും ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് പിന്തുണ നൽകാം. ലഹരിമുക്ത യുവത്വം, വികസിത ഭാരതം എന്ന പ്രതിജ്ഞ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചെങ്കോട്ടയിൽ നിന്ന് ഞാൻ ഇത്തവണ സ്പോർട്സിനായി ടാലന്റ് ഹണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതം തുടർച്ചയായി മികച്ച പ്രകടനം നടത്തണമെങ്കിൽ ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമെത്തി സ്പോട്ടിംഗ് ടാലന്റ് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനായി സ്വയം സമർപ്പിച്ച നിരവധി ആളുകളുമുണ്ട്. ടാലന്റ് കണ്ടെത്തുകയും അവരെ പരിശീലിപ്പിച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് അവരുടെ പാഷൻ. നമ്മുടെ പഞ്ചാബിൽ ഇതേ പ്രവർത്തനമാണ് രാജീന്ദർ സിംഗ് ചെയ്യുന്നത്. രാജീന്ദർ സിംഗിന്റെ പേരിനൊപ്പം സീനിയർ എന്ന വാക്കും ചേർന്നിട്ടുണ്ട്. 1980 ഒളിമ്പിക്സ് ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. 1982 വേൾഡ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു. 2001 ഭാരതം ആദ്യമായി മെൻസ് ജൂനിയർ വേൾഡ് കപ്പ് കിരീടം നേടി. 2003 രാജ്യം സീനിയർ ഏഷ്യാ കപ്പ് ടൈറ്റിലും സ്വന്തമാക്കി. ഈ രണ്ട് ടൂർണമെന്റുകളിലും അദ്ദേഹം കോച്ച് എന്ന നിലയിലാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ റൗണ്ട് ഗ്ലാസ് ഹോക്കി അക്കാഡമിയിലൂടെ അദ്ദേഹം തന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഗ്രാമങ്ങളിൽ പുതിയ ഹോക്കി ആസ്ട്രോ ടർഫ് മൈതാനങ്ങൾ ഒരുക്കുകയാണ്. കോച്ചിംഗ് സൗകര്യങ്ങൾ കുറവുള്ള ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തുക എന്നതാണ് രാജീന്ദറിന്റെ ഫോക്കസ്. അദ്ദേഹത്തിന്റെ ഇത്തരം ശ്രമങ്ങളിലൂടെ നിരവധി താരങ്ങൾ രാജ്യത്തിന്റെ ജൂനിയർ സീനിയർ തലങ്ങളിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുകയാണ്. രാജീന്ദർ സിംഗിന്റെ ഈ സമർപ്പണ മനോഭാവത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നെല്ലിക്ക നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മിക്ക വീടുകളിലും നെല്ലിക്ക ഉപയോഗിച്ചുള്ള അച്ചാറും ജാമും ഉപയോഗിക്കാറുണ്ട്. മിക്കവാറും എല്ലാവർക്കും നെല്ലിക്ക ജ്യൂസ് ഇഷ്ടമാണ്. ശീതകാലത്ത് ചവനപ്രാശവും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രധാന ഭാഗമാകാറുണ്ട്. നമ്മുടെ കാരണവന്മാർ തലമുറകളായി നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അതേ നെല്ലിക്കയാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നത്. പ്രതാപ്ഗഡും നെല്ലിക്കയും തമ്മിലുള്ള ബന്ധം വളരെ പഴയതാണ്. തലമുറകളായി ഇവിടത്തെ കർഷകർ നെല്ലിക്ക കൃഷി ചെയ്തു വരുന്നു. നെല്ലിക്ക പ്രതാപ്ഗഡിന് ശക്തമായൊരു പ്രതിച്ഛായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതേ പഴയ പ്രതിച്ഛായ ഇവിടത്തെ കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഒൺ ഡിസ്ട്രിക്ട് ഒൺ പ്രോഡക്റ്റ് അഥവാ ODOP പദ്ധതിയിലൂടെ ഇവിടെ നെല്ലിക്കയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. ഇന്ന് പ്രതാപ്ഗഡിൽ നെല്ലിക്ക പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട ഏകദേശം 100 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളും വലിയ പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംഘമാണ് ദേവ്ഗഡ് കമാസി ഗ്രാമത്തിലെ സാവിത്രിബായി ഫുലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക ഉപയോഗിച്ച് കാൻഡി, ജാം, ജ്യൂസ് എന്നിവ നിർമ്മിക്കുന്നു. ODOPയുടെ ഭാഗമായി
പുതിയ വിപണികളിലേക്ക്

ക്കുള്ള പ്രവേശനം വർദ്ധിച്ചതോടെ അവരുടെ വരുമാനവും ഉയർന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഗ്രാമത്തിൽ വിന്ധ്യവാസിനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുണ്ട്. ഈ സംഘത്തിലെ സ്ത്രീകൾ നെല്ലിക്ക അച്ചാർ, ഡൈജസ്റ്റീവ് പൗഡർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു. പ്രോസസ്സിംഗിനായി ഇവർക്ക് മെഷീനറി ലഭിച്ചു, ലോൺ സൗകര്യം ലഭിച്ചു, പ്രാദേശിക വ്യാപാരമേളകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിച്ചു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ വരുമാനം ഗണ്യമായി വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിലെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ ചില സവിശേഷതകൾ തീർച്ചയായുമുണ്ട്. ചിലയിടത്ത് സവിശേഷമായ ഒരു പഴമുണ്ടാകും, മറ്റൊരിടത്ത് പരമ്പരാഗത കലയുമുണ്ടാകും, വേറൊരിടത്ത് അപൂർവമായ ഒരു കഴിവുണ്ടാകും. വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്നത് ഇത്തരം സവിശേഷതകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ക്യാമ്പയിനാണ്. നമ്മുടെ ഗ്രാമങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും ഈ സവിശേഷത പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങരുത് എന്നതാവണം നമ്മുടെ ദൗത്യം. അത് രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തണം, അതോടൊപ്പം ലോക വിപണികളിൽ വരെ എത്തണം. ഇതിലൂടെ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനും ശക്തി ലഭിക്കുന്നു, രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രചോദനവും ഇതിലൂടെ ലഭിക്കുന്നു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിലും വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സെപ്റ്റംബർ മാസം പോഷകാഹാരക്കുറവിനെതിരായ പോരാട്ടത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. പോഷൺ മാസത്തിൽ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും ഈ മഹത്തായ പ്രവർത്തനത്തിനായി ഒന്നിച്ചു ചേരുന്നു. പോഷകാഹാരക്കുറവിനെ നേരിടുന്നതിനായി ഈ വർഷം നിരവധി പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ഹർ ഘർ മുംഗ ഘർ ഘർ മുംഗ എന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. പോഷകസമൃദ്ധമായ മുരിങ്ങ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഗുജറാത്തിലും വാങ്കി സ്പർദ്ധ, അതായത് മില്ലറ്റ്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിട്ടുണ്ട്. വില കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ പ്രാദേശിക ഭക്ഷണ രീതികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ 200,000-ൽ അധികം ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയും ഈ മേഖലയിൽ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ടീച്ചേഴ്സ്, അംഗനവാടി പ്രവർത്തകർ, മാതാപിതാക്കൾ എന്നിവരും ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു. മിസോറാമിലും ഈ വർഷം ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോഷൺ വാടികകളുടെ പരിശീലനത്തിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. മിസോ സമൂഹത്തിലെ തലോമട്ട്യന എന്ന പാരമ്പര്യത്തിനനുസൃതമായാണ് ഇത് നടക്കുന്നത്. നിസ്വാർത്ഥ സേവനത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും എപ്പോഴും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അംഗനവാടി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായ എല്ലാവരെയും കുറിച്ചും എനിക്ക് അഭിമാനമുണ്ട്. ഈ അംഗനവാടി കേന്ദ്രങ്ങൾ ഇപ്പോൾ പോഷൺ ട്രാക്കർ സംവിധാനവുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 9 കോടി ഗുണഭോക്താക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിലൂടെ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മികച്ച പരിചരണം നൽകാൻ സാധിക്കുന്നു. പോഷകാഹാരക്കുറവിനെതിരായ ഈ പോരാട്ടം ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായും പോഷകാഹാരക്കുറവിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഈ മാസം നമ്മൾ ഭക്തിയോടും ആവേശത്തോടും കൂടി ഗണേശോത്സവം ആഘോഷിച്ചു. രാജ്യത്തുടനീളം നിറഞ്ഞ ഭക്തിഭാവത്തോടെയാണ് ഗണപതി ബപ്പയെ സ്വീകരിച്ചത്. ഈ പാവനമായ അവസരം ചുറ്റുപാടും സന്തോഷവും ഉല്ലാസവും നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, വിഘ്നഹരനായ ഭഗവാൻ ശ്രീഗണേശൻ ജ്ഞാനം, ബുദ്ധി, ശുഭകാര്യങ്ങളുടെ ആരംഭം എന്നിവയുടെ പ്രതീകമാണ്. അദ്ദേഹത്തോടുള്ള അഗാധമായ ഭക്തി ഭാരതത്തിൽ മാത്രമല്ല ഉള്ളത്. ഉദാഹരണമായി പൗന്തൻ തീർഘാനോനെക്കുറിച്ച് പറയാം. അദ്ദേഹം തായ്ലൻഡുകാരനാണ്. തായ്ലൻഡിൽ ശ്രീഗണേശ ഭഗവാനെ ഫ്രാഫിക്കാനത്ത് എന്ന രൂപത്തിലാണ് ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് 19 വയസ്സുള്ളപ്പോൾ പിതാവ് ശ്രീഗണേശ ഭഗവാന്റെ ഒരു ചിത്രം സമ്മാനിച്ചു. അതോടെയാണ് അദ്ദേഹത്തിൽ അത്ഭുതകരമായ ഭക്തി ഉണർന്നത്. ശ്രീഗണേശനുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം 4 പതിറ്റാണ്ടിലേറെ സമയം ചെലവഴിച്ചു കഴിഞ്ഞു. ഭാരതവും നേപ്പാളും ഉൾപ്പെടെ ഏഷ്യയിലെ നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയുമായി അദ്ദേഹത്തിന് പ്രത്യേകമായൊരു അടുപ്പമുണ്ട്. അഷ്ടവിനായക പാരമ്പര്യത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിലൂടെ
തായ്ലൻഡിലെ

0: ഭക്തർക്കിടയിലും അഷ്ടവിനായക യാത്ര ഏറെ ജനപ്രിയമായി. 2002 വടക്കൻ തായ്ലൻഡിലെ ചിയാങ് മായിയിൽ അദ്ദേഹം ഗണേശ ഹിമാൽ മ്യൂസിയം സ്ഥാപിച്ചു. ഇന്ന് ആ മ്യൂസിയത്തിൽ 10,000-ത്തിലധികം ഗണേശ പ്രതിമകളുണ്ട്. ഭാരതത്തിലേക്ക് വരാൻ കഴിയാത്ത ഭക്തർക്കായി അഷ്ടവിനായക പ്രതിമകളും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏകദേശം 10 മണിക്ക് അവിടെ ഗണേശപൂജ നടക്കുന്നു. ഗണപതിയുമായി ബന്ധപ്പെട്ട പ്രത്യേക അവസരങ്ങളിൽ വിവിധതരം അനുഷ്ഠാനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഭാരതത്തിന്റെ വിശ്വാസവും കലയും സാംസ്കാരിക പാരമ്പര്യങ്ങളും മറ്റു രാജ്യങ്ങളിൽ എങ്ങനെ ജനപ്രിയമാകുന്നു എന്നതിന് ഇത് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഗണപതി ബപ്പയുടെ അനുഗ്രഹം എല്ലാവരുടെയും മേൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. സുഹൃത്തുക്കളെ, മൻ കി ബാത്തിന്റെ ഓരോ എപ്പിസോഡിന് ശേഷവും വിവിധ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നിരവധി സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെ പ്രചോദനം നൽകുന്ന കഥകളും അനുഭവങ്ങളും നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അതിലൂടെ പ്രവർത്തിക്കുന്നവരുടെ ആവേശം കൂടുതൽ വർദ്ധിക്കുന്നു. മൻ കി ബാത് പരിപാടിയിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചറിയുന്ന രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകൾക്കും പ്രചോദനം ലഭിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തോടെ ഈ യാത്ര ഇതേ രീതിയിൽ നിരന്തരം മുന്നോട്ടു പോകട്ടെ. വരാനിരിക്കുന്ന ഉത്സവങ്ങൾ നിങ്ങൾ സ്വന്തം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം പൂർണ്ണ സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി ആഘോഷിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഏറെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സർഗം, യേശുദാസും ചിത്രയും പാടിയ ഗാനം. സംഗീതം രവി ബോംബെ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: സെൽഫ് സെന്റർനെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഈ ബാരിയറിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് പുതിയ തലമുറയിലുള്ള കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
0: ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള, MG ശ്രീകുമാർ പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ഒരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96

0: 4 3 2 1, 9 4 9 5 5 6 3 2 1, 9 4 9 5 9 6 3 2 1. ഓർക്കുക, ശരിയായ ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ താങ്ക് യു.
3: ഹലോ,
4: നിന്റെ ദൈവമേ, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
6: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
6: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281-42-03-05.
6: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
0: ചിത്രം ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 9 മണി.
1: This is ആകാശവാണി അനന്തപുരി FM 101.9.

ഹായ് ഹായ് ഹായ് ലവ്ലി സൺഡേ ഈവനിംഗ്, ലെറ്റ്സ് ഹാവ് ഫൺ വിത്ത് മ്യൂസിക് ടുഡേ. ദി ഫസ്റ്റ് സോങ് ഓഫ് ദി ഡേ, ടേൺ ദി ലൈറ്റ്സ് ഡൗൺ, എൻജോയ് ആൻഡ് കം ബാക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. ഇന്നത്തെ സംഗീതസുധയിൽ
2: ഷെയ്ഖ് ചിന്ന മൗലാന സാഹിബ് അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ നാഗസ്വരം വായിക്കുന്നത് ഷെയ്ഖ് കാസിം, തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ, താളം ടി നാഗരാജ്. ആദ്യം ആനന്ദ നടനം പ്രകാശം എന്നാരംഭിക്കുന്നു രാഗം കേദാരം, മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഷെയ്ഖ് ചിന്ന മൌലാന സാഹിബ് അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. കൂടെ നാഗസ്വരം വായിച്ചത് ഷെയ്ഖ് കാസിം. തവിൽ എസ് സുബ്രഹ്മണ്യം, എം രാജേന്ദ്രൻ. താളം ടി നാഗരാജ്.

ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ഏകലവ്യൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം രാജാമണി.

ഒരറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡയറ്റീഷ്യൻ കീർത്തി ശ്രീജിത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565631, 9495569321. ഓർക്കുക, ശരിയായ ആഹാരം, നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭി. നിശാസുരഭിയിലാദ്യം സ്ഫോടനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം ശങ്കർ ഗണേശ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
1: പതിവ് പോലെ സായാഹ്ന നടത്തത്തിനിറങ്ങിയതായിരുന്നു. നിരത്ത്

0: മുറിച്ചു കടക്കേണ്ട സ്ഥലം വന്നു. രണ്ടു ദിശകളിലേക്കും നോക്കി. വാഹനങ്ങളൊന്നും വരുന്നില്ല. നിരത്ത് മുറിച്ചു നടന്നു, അല്പം വേഗത്തിൽ തന്നെ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഏതോ വാഹനത്തിൽ നിന്നും ചോർന്ന വീണ ലൂബ്രിക്കന്റ് റോഡിൽ പരന്നു കിടന്നിരുന്നു. കാൽ വഴുതി നിരത്തിന്റെ ഒത്ത നടുക്ക് വീണു. വീഴ്ച കണ്ട് ഇരുദിശയിലേക്കുമുള്ള വാഹനങ്ങൾ നിർത്തി. എല്ലാവരും ദൈന്യതയോടെ നോക്കി. വാഹനനിരകളിൽ മുൻപിൽ നിർത്തിയിരുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്തിരുന്ന ആൾ ഒരു അയൽപക്കക്കാരനായിരുന്നു. എന്നും കാണും, ചിരിക്കും, ചിലപ്പോൾ കുശലം പറയും. അയാളും ദൈന്യതയോടെ നോക്കിയിരുന്നതേയുള്ളൂ. നിരത്തിൽ നിന്നും എഴുന്നേൽക്കാൻ പാടുപെടുകയായിരുന്നു. ആരെങ്കിലും ഒരു കൈ തന്നാൽ എഴുന്നേൽക്കാമായിരുന്നു, പക്ഷേ ആരും തന്നില്ല. അപരിചിതർ തരാത്തതിൽ അതിശയം തോന്നിയില്ല. അയൽപക്കത്തെ പരിചിതൻ തരാത്തതിൽ അതിയായ വിഷമം തോന്നി. ഒരുവിധം എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി. ശരീരത്തിനേക്കാൾ നീറ്റം മനസ്സിനായിരുന്നു. ഒരത്യാഹിതം സംഭവിച്ചപ്പോൾ പരിചിതൻ സഹായത്തിനെത്തിയില്ലല്ലോ എന്ന നീറ്റൽ. അന്ന് ജീവിതത്തിൽ ഒരു പുതിയ പാഠം പഠിച്ചു. വെളുക്കെ ചിരിക്കുന്നവരെല്ലാം വേണ്ടപ്പെട്ടവരാണ് എന്ന് കരുതരുത് എന്ന പാഠം. നമുക്കൊക്കെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇവരിൽ പലരും ഉറ്റ സുഹൃത്തുക്കളാണ് എന്ന് കരുതുന്നത് മടത്തരമാണ്. ചിലർ വെറുതെ വെളുക്കെ ചിരിക്കുന്നവരും നേരം പോകാൻ നമ്മോട് കുശലം പറയുന്നവരുമായിരിക്കും. ചുരുക്കം ചിലർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും. ഈ ആത്മാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരിച്ചറിയും? നെല്ലും പതിരും വെവ്വേറെയാക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഉണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം. നല്ല സുഹൃത്തുക്കളെ വെറും ഹലോ ഹലോ എന്ന് പറഞ്ഞ് കടന്നു പോകുന്നവരിൽ നിന്നും തിരിച്ചറിയാൻ അവർ ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ശ്രദ്ധിക്കൂ. 1. ആത്മാർത്ഥതയുള്ള സുഹൃത്ത് നമ്മുടെ ഉന്നമനത്തിലും ഭാഗ്യത്തിലും അസൂയയില്ലാതെ സന്തോഷിക്കും. ഒരാളുടെ മനസ്സിൽ അസൂയയുണ്ടോ എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. അയാൾ പറയുന്ന വാക്കുകളും അയാളുടെ ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജും ശ്രദ്ധിച്ചാൽ മതി. അഭിനയിക്കാൻ എത്ര മിടുക്കുള്ള ആളാണെങ്കിലും മനസ്സിലെ യഥാർത്ഥ വികാരം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പുറത്തുചാടും. രണ്ടു ദമ്പതികളുടെ കാര്യം ഇത്തരണത്തിൽ ഓർമ്മ വരുന്നു. രണ്ടു കൂട്ടർക്കും മക്കളില്ല. അതിൽ നാലു പേരും അതീവ ദുഃഖിതരായിരുന്നു താനും. അങ്ങനെയിരിക്കെ ഒരു കൂട്ടർക്ക് ഭാഗ്യം തെളിഞ്ഞു. സ്ത്രീ ഗർഭിണിയായി. ഇതിൽ ആ സ്ത്രീയും ഭർത്താവും ഒട്ടേറെ ആഹ്ലാദിച്ചു എന്ന് പറയേണ്ടതില്ലോ. ഈ ആഹ്ലാദത്തിൽ മറ്റേ ദമ്പതികളും പങ്കുചേർന്നു. പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അസൂയയായിരുന്നു. അവർ ഭാഗ്യം തെളിഞ്ഞു കിട്ടിയ ദമ്പതികളെ ഉപദേശിച്ചു തുടങ്ങി. എന്തായിരുന്നുവെന്ന ഉപദേശം? വല്ലാണ്ട വയസ്സായിട്ട് ഗർഭം ധരിച്ചാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകടമാണ്, അതുകൊണ്ട് കുഞ്ഞു വേണ്ടെന്ന് വെക്കുന്നതാണ് ബുദ്ധി എന്ന്. ഉപദേശിച്ച ദമ്പതികൾ ഡോക്ടർമാരൊന്നും ആയിരുന്നില്ല. എന്നിട്ടും അവർ ഈ ഉപദേശത്തിന് മുതിർന്നത് വെറും അസൂയ കൊണ്ട് മാത്രമാണ്. ഇവിടെ രണ്ട് ദമ്പതികളും സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളായിരുന്നില്ല. രണ്ടു കൂട്ടർക്കും ഒരേ ദുഃഖം തന്നെയായിരുന്നു, അതുകൊണ്ട് സുഹൃത്തുക്കളായി എന്ന് മാത്രം. യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ദൗർഭാഗ്യങ്ങളിൽ കാപട്യമില്ലാതെ വേദനിക്കും. നമ്മുടെ വേദന കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം അയാൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അയാൾ മുൻകൈ എടുക്കുകയും ചെയ്യും. നമ്മുടെ ദൗർഭാഗ്യത്തിൽ തന്നെക്കൊണ്ടാവും വിധം നമ്മളെ സഹായിക്കാൻ ശ്രമിക്കും. വേണ്ടിവന്നാൽ ത്യാഗങ്ങൾ സഹിക്കും. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, യു കനോട്ട് ചൂസ് യുവർ നെയ്ബേഴ്സ് എന്ന്. ശരിയാണ്, നമ്മുടെ അയൽപക്കക്കാർ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമുക്ക് സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥതയും സ്നേഹവും ഉള്ള ആളുകളെ മാത്രം സുഹൃത്തുക്കളായി എടുക്കുക. ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്ന് പറയാറുണ്ട്. ശരിയാണ്, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കുകയും അവ നമ്മെ സത്യസന്ധമായി മനസ്സിനെ വേദനിപ്പിക്കാതെ അറിയിക്കുകയും അതേസമയം തന്നെ നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ.
1: ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. മഴയുണ്ടാകാൻ സാധ്യത.